ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 19, കൊല്ലവർഷം 1201 മേടം 26,

2026 മെയ് മാസം 9 ശനിയാഴ്ച. സമയം 5 കഴിഞ്ഞ 51 മിനിറ്റും 34 സെക്കൻഡും. മീഡിയം വേവിൽ 258.39 520.83 മീറ്ററുകളിൽ 1161.576 കിലോഹെർട്സിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ജെ ജേക്കബ്.
1: വിവാഹത്തോളം തന്നെ പഴക്കമുണ്ട് വിവാഹമോചനത്തിന്. ഒട്ടുമിക്ക ആധുനിക സമൂഹങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഉയരുന്നു. നിയമാനുസരണമുള്ള വിവാഹങ്ങളുടെ നിരക്ക് താഴുന്നു. എന്നാൽ ദീർഘകാലം അഥവാ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കാണ് ഇപ്പോഴും മുൻതൂക്കം. വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജനിച്ചു വളർന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്പമൊന്നു ശ്രദ്ധിച്ചാൽ പല പൊരുത്തക്കേടുകളും പരിഹരിക്കാനും ഒരുമിച്ചുള്ള ജീവിതം സന്തോഷമായി തുടരാനും കഴിയും. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് വിവാഹമോചനം. വിവാഹത്തിനു പകരമായി ലിവിംഗ് ടുഗദർ അഥവാ ഒരുമിച്ചുള്ള ജീവിതം ഇന്ന് നിരവധി യുവതി യുവാക്കന്മാർ തിരഞ്ഞെടുക്കുന്നു. ലിവിംഗ് ടുഗദർ തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇവിടെ തീരുമാനം എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നവർ മാത്രമാണ്. ജീവിക്കുന്നതിനും പിരിയുന്നതിനും ഇവർക്ക് മറ്റാരുടെയും സമ്മതം ആവശ്യമില്ല. എന്നാൽ വിവാഹം അങ്ങനെയല്ല, സമൂഹത്തിൻ്റെ അറിവോടും അംഗീകാരത്തോടും കൂടി നടക്കുന്നതാണ് വിവാഹം. ഭാര്യയ്ക്കും ഭർത്താവിനും നിയന്ത്രിക്കാനാവാത്ത സമൂഹം, കുടുംബം, നിയമം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. വിവാഹം ഒരുമിച്ചുള്ള ജീവിതം മാത്രമല്ല, മറ്റു പലതും കൂടിയാണ്. ഒരുമിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടെ വിവാഹം കഴിക്കുകയും അധികം താമസിയാതെ പലതും പരാജയപ്പെടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹം നിസ്സാരമായ ഒരേർപ്പാടല്ല, വളരെ ഗൗരവത്തോടും മതിയായ മുന്നൊരുക്കത്തോടും ഏറ്റെടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വമാണ്. പണ്ടൊക്കെ വെറുമൊരു പെണ്ണ് കാണലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഇന്ന് ഡേറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അത്ര വലിയ പരിശോധനയോ അന്വേഷണമോ കൂടാതെയാണ് നേരത്തെ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടന്നിരുന്നത്. പലപ്പോഴും മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കായിരുന്നു മുൻഗണന. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി വിവാഹത്തിന് മുമ്പുള്ള ഡേറ്റിങ്ങിന് നമ്മുടെ നാട്ടിൽ വലിയ പരിമിതികളുണ്ട്. വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. ദീർഘകാലം നീണ്ടുനിന്ന ഡേറ്റിങ്ങിനു ശേഷം നടത്തിയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നതും ഒരു ഡേറ്റിങ്ങും ഇല്ലാതെ നടത്തിയ വിവാഹങ്ങൾ

0: ജയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ എവിടം വരെ ആകാം എന്നു തീരുമാനിക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. ജീവിത പങ്കാളിയാകാനുള്ള ആളിനെ അറിയുക എന്നതാണ് പരമപ്രധാനം. ഇതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹത്തിനും ആദരവിനും വിവാഹ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. വിവാഹം രണ്ടു വ്യക്തികൾ തമ്മിലാണെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിട്ടാണ് ഇതിനെ നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത്. ഇരു കൂട്ടരുടെയും കുടുംബ ബന്ധങ്ങളിൽ പോറലേൽക്കാതെ പരിപാലിക്കണം. സാമ്പത്തിക ഭദ്രത ജീവിത വിജയം നിർണയിക്കുന്ന വലിയ ഒരു ഘടകമാണ്. ഇത് തകരാതിരിക്കാൻ രണ്ടു കൂട്ടരും ബോധപൂർവം ശ്രമിക്കണം. ജീവിത പങ്കാളിയുടെ ശീലങ്ങൾ, സ്വഭാവം, ആരോഗ്യം തുടങ്ങിയവ ജീവിത വിജയത്തെ വഴിതിരിച്ചുവിടാവുന്ന ഘടകങ്ങളാണ്. അനവസരത്തിലുള്ള ഒരു വാക്കുമാത്രമല്ല, ചിലപ്പോൾ മൗനം പോലും പ്രശ്നമാകാറുണ്ട്. വാക്കുകളിലെ മിതത്വവും പ്രവൃത്തികളിലെ സൂക്ഷ്മതയും ബന്ധങ്ങളെ സമ്പന്നമാക്കും. നിസാര കാര്യങ്ങളെ അവഗണിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാനും ശ്രമിക്കണം. നിർണായകമായ തീരുമാനത്തിൽ എത്തുന്നതിനു മുമ്പ് വിദഗ്ധന്മാരുടെയോ നല്ല സുഹൃത്തുക്കളുടെയോ ഉപദേശം തേടുന്നത് ശരിയായ തീരുമാനത്തിലെത്താൻ സഹായിക്കും. കൃത്യമായ മുന്നൊരുക്കത്തോടെ വിവാഹത്തെ സമീപിക്കുന്നവർക്ക് ആഴമുള്ള ദാമ്പത്യ ബന്ധം പടുത്തുയർത്താൻ കഴിയും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ജെ ജേക്കബ്, ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലാപനം ആർ വിമലസേനൻ നായർ.

0: Through the Strait of Hormuz. The draft resolution, backed by the United States along with Bahrain, Saudi Arabia, UAE, Kuwait and Qatar, seeks to protect the freedom of navigation in one of the world's most critical energy corridors. Washington has accused Iran of threatening commercial shipping and destabilizing maritime traffic. Israel and Lebanon will resume negotiations with 2 days of intensive talks facilitated by the U.S. on 14th of May and 15th of May. U.S. State Department said delegations from both countries will meet in order to form a comprehensive peace and security agreement that substantively addresses the core concerns of both countries. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, എം എസ് സുബ്ബലക്ഷ്മി പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം; തൊഴിൽ ദർശനം; കാലം സാക്ഷി; പാട്ടും പൊരുളും; നമുക്ക് ചുറ്റും; ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. എട്ട് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി. വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ് ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9 കാത്തതും കാതോർത്തതും കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന പരിപാടി നോവലിസ്റ്റ് യു കെ കുമാരൻ പങ്കെടുക്കുന്നു. 10 നേർവഴി. 10:15 തമിഴ്ച്ചൊൽമാലെ. 11 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി മലയാള കവികളുടെ രചനകൾ രണ്ടാം ഭാഗം. 11:30 റേഡിയോ സ്മരണകൾ. വിമൽകുമാർ രാമങ്കരി പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 രഞ്ജിനി. രണ്ട് പതിനഞ്ചിന് തുടർനാടകം. ഡൊസ്റ്റോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 15 നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3 കൂട്ടുകാരി. അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:30 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 4 വെള്ളി വെളിച്ചം. 5 സംസ്കൃതം പരിപാടി. ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഗൌരി വി എല്ലിന്റെ സംസ്കൃത പദ്യപാരായണം. സദാന ആറിന്റെ പ്രസംഗം. ഗൌരി ലക്ഷ്മി എസിന്റെ കവിത. 5:15 പാട്ടുകളം. ആലിയാട് ബി രമണൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 6 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ പി ജയചന്ദ്രൻ പാടിയത്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ. ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്. 8:00 നാടകം ഔറംഗസീബ്. രചന എസ് ശോഭ. സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. ശബ്ദം നൽകിയവർ കെ സി ബാബു, മുടവൻമുകൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. 8:30 ചലച്ചിത്ര ഗാനം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖം. അവസാന ഭാഗം. സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി.

രാജ്കുമാർ മജുംദാറിന്റെ സന്തൂർ കച്ചേരി. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 42.01 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം MS സുബ്ബലക്ഷ്മി പാടിയത്. ആദ്യം ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. യു ഡി എഫ് സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിന്റെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ കണക്കെടുക്കുന്നു. ഇതിനായി ഇന്നു മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വരും. സുവേന്ദു അധികാരി ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് പിന്തുണ നൽകി സിപിഐയും സിപിഎമ്മും കത്ത് നൽകിയതോടെ ടി വി കെ നേതാവ് വിജയ് കേവല ഭൂരിപക്ഷത്തോട് അടുത്തു. എന്നാൽ പിന്തുണ വാഗ്ദാനം ചെയ്ത രണ്ട് സീറ്റുള്ള വി സി കെ കത്ത് നൽകാത്തത് കാരണം സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇതുവരെ തീരുമാനമായിട്ടില്ല. ചർച്ചകൾ തുടരുന്നു. ഇന്ത്യയടക്കം രാജ്യങ്ങൾക്കെതിരെ ട്രംപ് സർക്കാർ ചുമത്തിയ 10% അധിക തീരുവ യു എസ് കോടതി റദ്ദാക്കി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4 ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു.
1: ആശയവിനിമയം മനുഷ്യന്റെ അടിസ്ഥാന കഴിവാണ്. എന്നാൽ ചില കുട്ടികൾക്കും മുതിർന്നവർക്കും സംസാരത്തിലും ഭാഷാപ്രയോഗത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. കുട്ടികളിലെ ഭാഷാ വികസന വൈകല്യങ്ങൾ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, കേൾവിക്കുറവ് എന്നിവയും മുതിർന്നവരിൽ സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകളും സംസാരശേഷിയെ ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്പീച്ച് തെറാപ്പി നിർണായകമായി മാറുന്നത്.
2: ഓരോ കുട്ടികളിലും ഭാഷ വളരുന്നത് ഓരോ തരത്തിലാണെങ്കിലും
1: സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് രഞ്ജിത ആർ,
2: ഓരോ പ്രായത്തിലും സാധാരണമായി കുട്ടികൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുക പറയുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾ 6 സ്ഥിരമായി കാണുന്നവരെ പ്രത്യേകമായി മനസ്സിലാക്കുകയും ചിരിക്കുകയും അതുപോലെ കിടന്ന് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാബ്ലിംഗ് പോലെ ബാബ മാമ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. 1 ആവുമ്പോൾ പേര് വിളിച്ചാൽ പ്രതികരിക്കുകയും അമ്മ അച്ഛ അർത്ഥം മനസ്സിലാക്കി പറയുകയും ചെയ്യും. 2 20-50 വാക്കുകൾ വരെ പറയുകയും വെള്ളം വേണ്ട, അമ്മ പൂവാം, അങ്ങനെ 2 കൂട്ടി പറയുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഈ സമയത്ത് കൈവരിച്ചിട്ടില്ലെങ്കിൽ അത് സംസാരശേഷി അല്ലെങ്കിൽ ഭാഷ വൈകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. ഇതുകൂടാതെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുക, സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കാതെ ഇരിക്കുക, വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതലായി ആംഗ്യങ്ങൾ കാണിക്കുക, ചെറിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഇത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
1: പലപ്പോഴും കാത്തിരുന്നാൽ ശരിയാകും, കുട്ടികൾ സംസാരിച്ചുകൊള്ളും എന്ന തെറ്റിദ്ധാരണ കാരണം സ്പീച്ച് തെറാപ്പി ലഭിക്കുന്നത് വൈകുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതും സമയോചിതമായി ഇടപെടുന്നതും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.
3: നമ്മൾ കേൾക്കുന്നത് മാത്രമേ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ശബ്ദം ചെവിയിലേക്ക് എത്തിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഇല്ലാതെ തന്നെ ഇരിക്കും.
1: ENT സർജൻ ഡോക്ടർ കവിത കെ,
3: 90% ബ്രെയിനിന്റെ വളർച്ചയും 5 ഉള്ളിലാണ് സംഭവിക്കുന്നത്. കേൾവിയുടെ ഏരിയ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്മാൻ ഏരിയ 41-42, ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ബ്രെയിനിൽ പ്രത്യേകം പ്രത്യേകം ഏരിയാസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏരിയാസ് ഇതിനെ കൈയടക്കും. കേൾവിയുടെ ഏരിയ 41 ബ്രെയിനിലുള്ള ഈ ഏരിയയെ ശബ്ദം വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചുറ്റും ഇപ്പൊ കാഴ്ചയുടെ ഏരിയ അത് ഇതിനെ ഓവർ പവർ ചെയ്യും. അപ്പൊ ഈ 5 ഏറെക്കുറെ ഉള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ആ ഏരിയയിലേക്ക് ഒരു കേൾവിയുടെ സ്റ്റിമുലസ് കൊടുത്താലും റെസ്പോണ്ട് ചെയ്യില്ല. കാരണം അപ്പത്തേക്കും അത് കാഴ്ചയുടെ ഏരിയ കൈയടക്കി. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണ് കാണാത്ത ഒരു വ്യക്തി കണ്ണ് കാണുന്ന ഒരു വ്യക്തിയെക്കാളും നന്നായിട്ട് തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ആണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഏരിയ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ആ ഏരിയയിലേക്കുള്ള ഒരു ഓവർ പവറിംഗ് വരുന്നതിനെയാണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തന്നെ കേൾവി പരിശോധിക്കുന്ന ഒരു സംവിധാനം എല്ലാ ഹോസ്പിറ്റൽസിലും അത് മാൻഡേറ്ററി ആക്കി കഴിഞ്ഞു. ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയി ചെയ്യുമെന്ന് വേണ്ട, അവർക്ക് റൂമിൽ കൊണ്ടുവരാൻ പറ്റും. അത്രയും ചെറിയൊരു സാധനം വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കേൾവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം ടെസ്റ്റ് ചെയ്യാൻ എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഹോസ്പിറ്റലുകളിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺഫേം ചെയ്യാനായിട്ട് ബെറ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ഉണ്ട്. ബെറയ്ക്ക് മേലെ വേറെ ഒന്നുമില്ല. ബെറയിൽ നമുക്ക് കുട്ടിക്ക് ഒരു കേൾവി ഉണ്ട് എന്നാണ് കാണുന്നെങ്കിൽ കേൾവി ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നമുക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണ് കുട്ടിക്ക് കേൾവി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ ഹിയറിംഗ് ഇടോ. അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് എടുത്ത് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഏതൊരു കേൾവിയോടുകൂടി ജനിച്ച കുട്ടിക്കും ഉള്ള അത്രയും തന്നെ കേൾവി ഈ കുട്ടിക്കും കിട്ടും. അതേപോലത്തെ തന്നെ സംസാരശേഷിയും കിട്ടും. 3 വയസ്സിന്റെ ഉള്ളിലെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണഗതി നോർമൽ ഹ്യൂമൻ ബീയിങ്ങെ പോലെയും അവർക്ക് കേൾക്കാനും സംസാരിക്കാനും സാധിക്കും. കഞ്ചനൈറ്റൽ ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം കാരണമോ ഗർഭാശയത്തിൽ ഇരുന്നപ്പോൾ തന്നെ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാരണമോ ഏതാണെങ്കിലും ഒരു കേൾവി ഇല്ലാത്തൊരു കുഞ്ഞ് നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം ആ കുട്ടി സംസാരിക്കുകയും ഇല്ല.
1: സ്ട്രോക്കിന് ശേഷം സംസാരശേഷി നഷ്ടപ്പെട്ടവർക്കായി സ്പീച്ച് തെറാപ്പി എങ്ങനെ സഹായിക്കുന്നു?
4: ഒരു സ്ട്രോക്കിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലം ഒരു വ്യക്തിക്ക് ഉണ്ടാവാം?
1: കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രീതി വി വർഗീസ്.
4: പൂർണമായി അഫീസിയ, അതായത് ഒരു കാര്യം മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ തന്നെ വാക്ക് പുറപ്പെടുവിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ലാംഗ്വേജ് ഏരിയ ബാധിക്കുമ്പോഴാണ് അങ്ങനത്തെ അഫീസിയ ഉണ്ടാവുന്നത്. മറ്റൊരു പ്രോബ്ലം ഡിസാർത്രിയാണ്. അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾ സ്ലേർഡ് ആകുക, വീക്ക് ആയിട്ടുള്ള സ്പീച്ച് വരിക, പക്ഷെ ലാംഗ്വേജ് എപ്പോഴും അതിനകത്ത് ഇന്റാക്ട് ആയിരിക്കും. ഇത് എപ്പോഴാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവുന്നത് ബ്രെയിൻ സ്റ്റെമ്മയിലോ സെറിബെല്ലത്തെയോ അല്ലെങ്കിൽ മോട്ടോർ കോർട്ടെക്സിനെയോ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസാർത്രിയ ഉണ്ടാവുന്നത്. 3-ാമത്തെ തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് അപ്രാക്സിയ സ്പീച്ച് ആണ്. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും, അവർക്ക് മൗത്ത് മൂവ്മെന്റും കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴാണ്. അത് നമ്മുടെ ലെഫ്റ്റ് ഫ്രോണ്ടൽ ലൂബിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അഫേസിയ, ഡിസാർത്രിയ, അപ്രാക്സിയ, ഈ 3 തരത്തിലുള്ള സ്പീച്ച് പ്രോബ്ലംസ് മിക്സ് ആയിട്ടും ചില പേഷ്യൻസുകളിൽ കാണാറുണ്ട്. അപ്പോൾ ആരാണ് ഈ സ്പീച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്? സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വൺസ് ദ പേഷ്യന്റ് ഇസ് മെഡിക്കലി സ്റ്റേബിൾ, അത് യൂഷ്വലി ഒരു 48 മണിക്കൂറിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പേഷ്യന്റ് വീട്ടിൽ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ പേഷ്യൻസിന് വേർഡ് ഫൈൻഡിങ് ഡ്രിൽസ് കൊടുക്കണം, പിക്ചർ നെയിമിംഗ് കൊടുക്കണം, സെന്റൻസ് ബിൽഡ് ചെയ്യാനുള്ള ടാസ്കുകൾ ഇവർക്ക് കൊടുക്കണം, ഫോഴ്സ്ഫുള്ളി ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ അവരെ ഫോഴ്സ് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ട് തെറപ്പീസ് ഇവർക്ക് കൊടുക്കണം. ദിസാർത്രിയക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ലിപ്പ് ആൻഡ് ടങ് എക്സസൈസസ് അവർക്ക് കൊടുക്കും, ലൗഡ് പ്രോഗ്രാംസ് അവർക്കുണ്ട്, അത് അവൈലബിൾ ആണ്, പിന്നെ ആർട്ടിക്കുലേഷൻ ഡ്രിൽസ് കൊടുക്കും. അപ്രാക്സിയയ്ക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സൗണ്ട് പ്രൊഡക്ഷൻ വിത്ത് വിഷ്വൽ ടാക്റ്റിക് ക്യൂ ടാക്റ്റൈൽ ക്യൂസ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് നമ്മൾ കൊടുക്കും ടു ഷേപ്പ് മൗത്ത് മൂവ്മെന്റ്സ്. ഒരു 45-60 മിനിറ്റ്സ് ഒരു ഡേയിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു 5 ഡേയ്സ് പെർ വീക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്കം ഇങ്ങനത്തെ പേഷ്യൻസിന് കാണാറുണ്ട്. ഏറ്റവും ഏർലി ആയിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൊഗ്നോസിസ് ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ കാണാറുണ്ട്. ലേറ്റ് ആയിട്ട് തുടങ്ങിയാൽ അതനുസരിച്ച് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണുകയുള്ളൂ. ഫാമിലിയോട് പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അവരോട് ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷനിൽ ആ പേഷ്യൻസിനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഡ്വൈസ്.
1: ഓട്ടിസം, സെറിബറൽ പാൾസി പോലെയുള്ള അവസ്ഥകളിൽ സ്പീച്ച് തെറാപ്പി നിർണായക പങ്ക് വഹിക്കുന്നു.
5: കഥ വികസിപ്പിക്കുക എന്നുള്ളൊരു പഠനതന്ത്രം ക്ലാസ്സിൽ ഉപയോഗിക്കുമ്പോൾ
1: സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേറ്റർ അനുജ ശ്രീജിത്ത്,
5: ടീച്ചറുടെ സന്തോഷകരമായ മുഖഭാവം, അതുപോലെ വിവിധ തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. സംസാരശേഷി കുറവുള്ളൊരു കുഞ്ഞ്

0: നല്ല രീതിയിൽ പ്രതികരിക്കാൻ റോൾ പ്ലേ ആവാം, വിഷ്വൽ പ്രോംസ് ആവാം, വിഷ്വൽ ഷെഡ്യൂൾസ്, ബിഗ് പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാം. ഒരു കഥ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ കൂടുതൽ എക്സ്പ്രസീവ് ആക്കാനും ഇങ്ങനെ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുകയും നൽകാവുന്നതാണ്. യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതാണ് ഭാഷാ വികാസത്തിനും അതുപോലെ തന്നെയുള്ള സംസാരശേഷി വികാസത്തിനൊക്കെ ഏറ്റവും പ്രയോജനപ്രദമാവുന്നത്.
1: തന്റെ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി വഴി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവെക്കുകയാണ്.
2: എന്റെ മോൾക്ക് 100% ഹിയറിംഗ് ലോസ് ആയിരുന്നു. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായപ്പോ തന്നെ നമ്മൾ അറിഞ്ഞു.
1: മലപ്പുറം സ്വദേശിനിയായ സൗമ്യ രാജ്.
2: മോൾക്ക് 4 മാസം മുതൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഫോളോ അപ്പ് ചെയ്തിരുന്നത് കോഴിക്കോട്. അവിടെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. സ്പീച്ച് തെറാപ്പി കൊടുത്തത് കാരണം മാത്രമാണ് മോള് ബെറ്റർ ആയത്. 1 വയസ്സിലാണ് മോൾക്ക് സർജറി ചെയ്തത്. അതുവരെ മോളൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടു കൂടി വലിയ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. സ്പീച്ച് തെറാപ്പി അതിനോടൊപ്പം തന്നെ ഹൃദയ തന്നെ കൊടുത്തിരുന്നു സർജറി കഴിഞ്ഞപ്പോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയി. മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. 3.5 വയസ്സിപ്പം മോൾക്ക് അവൾ കറക്റ്റ് നോർമൽ കുട്ടികൾ സംസാരിക്കുന്ന ഒരു ലെവലിൽ ഇപ്പൊ അവള് വർത്താനം പറയുന്നുണ്ട്. മോളുടെ പേര് സായ എന്നാണ്.
3: കേരളത്തിൽ തന്നെ ഏറ്റവും വിപുലമായ ഓഡിയോളജി തെറാപ്പി സൗകര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏർപ്പെടുത്തിയിട്ടുള്ളത്.
1: കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സമീർ പൂത്തേരി.
3: WHO വേൾഡ് ഹിയറിംഗ് ഫോറത്തിന്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രുതിതരംഗം പദ്ധതിയിൽ കൂടെ ഏറ്റവും കൂടുതൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്തത്. ഏകദേശം 600,000 രൂപ വില വരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയാണ്. അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയും മാപ്പിംഗ് എന്നുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ തികച്ചും സൗജന്യമാണ്. 500 ബാറ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു. ഏകദേശം 1000 കുട്ടികൾക്കും മുതിർന്നവർക്കും ഹിയറിംഗ് എയ്ഡിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. RBSK വഴി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യമായിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 500 രോഗികൾക്ക് വോയിസ് തെറാപ്പി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി തന്നെ വിപുലമായ സൗകര്യങ്ങളോടുകൂടി 25 റൂമുകൾ ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സെന്ററിലുണ്ട്.
1: സംസാര പ്രശ്നങ്ങൾ ഒരു ദൗർബല്യമല്ല, ശരിയായ മാർഗനിർദ്ദേശവും പരിശീലനവും ലഭിച്ചാൽ മെച്ചപ്പെടുത്താനാകുന്ന ഒരവസ്ഥയാണ്. അതിനാൽ കുട്ടികളിൽ സംസാര വൈകല്യം ശ്രദ്ധയിൽപ്പെട്ടാൽ കാത്തിരിക്കാം എന്ന സമീപനം ഒഴിവാക്കി ഉടൻ വിദഗ്ധരുടെ സഹായം തേടുക. മുതിർന്നവർക്കും പക്ഷാഘാതം പോലെയുള്ള അവസ്ഥകൾക്ക് ശേഷം സ്പീച്ച് തെറാപ്പി ചെയ്യുന്നത് അവരിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളുടെ ആശയവിനിമയ ശേഷിയെ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ കുട്ടികളുമായി കൂടുതൽ സമയം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. നമ്മുടെ സമയോചിതമായ ഇടപെടൽ കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ.
4: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എം എൽ എമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബി ജെ പി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻ ഡി എ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടി വി കെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജി ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടി വി കെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടി വി കെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ എ കെ എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷസ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025നെക്കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. UDFൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് FC ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 PM മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താ. സുവേന്ദു അധികാരി അദ്യ പശ്ചിമ ബംഗാൾ രാജ്യസ്യ പ്രഥമസ്യ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രി രൂപേണ ശപഥഗ്രഹണം കരിഷ്യതി. കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ശപഥഗ്രഹണസമാരോഹഃ ആയോജ്യതേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാഹ, ഭാജപാധ്യക്ഷ നിതിൻനവീന, കേന്ദ്രീയമന്ത്രിണ, എൻഡിഎ ശാസിതാനാം രാജ്യാനാം മുഖ്യമന്ത്രിണ ച ശപഥഗ്രഹണസമാരോഹെ ഭാഗം ഗ്രഹീഷ്യന്തി ഇത്യപേക്ഷാസ്തി. പൂർവം ഹ്യഃ ശ്രീ അധികാരിവര്യഃ രാജ്യ ഭാജപാ വിധായികാദലസ്യ നേതാ നിർവാചിതഃ അഭവത്. കൊൽക്കത്തനഗരെ ഗൃഹമന്ത്രിണഃ അമിതഷാഹസ്യ ഉപസ്ഥിതൌ വിധായകദലസ്യ സഭാ അഭവത്. സഭായാഃ അധ്യക്ഷഃ ശ്രീ ഷാഹഃ അവദത് യത് സർവേ പ്രസ്താവാഃ സുവേന്ദു അധികാരിണഃ പക്ഷേ ഏവ പ്രാപ്താനി. ഭാജപാ വിധായികാദലസ്യ നേതൃത്വേ നിർവാചനാനന്തരം ശ്രീ അധികാരി പശ്ചിമബംഗസ്യ രാജ്യപാലേന ആർ എൻ രവിനാ സഹ മിലിത്വാ രാജ്യെ പ്രഥമം ഭാജപാ നേതൃത്വസ്യ സർവകാരസ്യ നിർമ്മാണായ പ്രതിജ്ഞാം പ്രദത്തവാൻ. വിധാനസഭാ നിർവാചനെ ഭാജപേതി ദലം ഐതിഹാസികം വിജയം പ്രാപ്നോത്. ടി എം സി തി ദലസ്യ പഞ്ചദശ വർഷാണാം ശാസനം ച സമാപിതം. പുതുച്ചേരി രാജ്യെ രാഷ്ട്രീയ ജനതാന്ത്രിക ഗഠബന്ധനസ്യ മുഖ്യമന്ത്രിപദസ്യ പ്രത്യാശീ എൻ രംഗസ്വാമി ഇത്യേഷഃ ഉപരാജ്യപാലേന കെ കൈലാസനാഥന വര്യേണ സഹ മിലിത്വാ അഗ്രിമസർവകാരസ്യ നിർമ്മാണായ പ്രസ്താവഃ പ്രദത്തവാൻ. ശ്രീ രംഗസ്വാമി ബഹുസംഖ്യായാം വിധായകാനാം സമർത്ഥനപത്രാണി ഉപരാജ്യപാലായ സമർപ്പിതവാൻ. രക്ഷാനുസന്ധാന വികാസ സംഘടനേന ഡി ആർ ഡി ഒ ഇത്യനേന ഭാരതീയ വായുസേനയാ ച ഗുരുവാസരെ ഒഡീഷാതടസ്യ സമീപെ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരേതി ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ സമ്പാദിതം. താരേതി ഭാരതസ്യ പ്രഥമാ സ്വദേശീയ ഗ്ലൈഡ് ശസ്ത്രവ്യവസ്ഥാസ്തി യാ മാർഗനിർദ്ദേശിത യുദ്ധോപകരണാൻ യഥാർത്ഥ നിർദ്ദേശിത ശസ്ത്രേഷു പരിവർത്തയതി. ദുബൈ നഗരെ ഭാരതസ്യ വാണിജ്യ ദൂതാവാസേന സമുദ്രേ മൃതസ്യ ഏകസ്യാഹ നൗകായാഹ ഭാരതീയസ്യ ചാലകദലസ്യ മൃത്യോഃ വിഷയെ ശോകഃ പ്രകടിതഃ. ഏകസ്മിൻ സാമാജികാന്തർജാലീയ പട്ടലേ സന്ദേശേ കോൺസുലേറ്റ് ജനറൽ ഇത്യനേന ഘടനൈഷാ ദുർഭാഗ്യപൂർണം ഉക്തം. സഹ പോതസ്യ സ്വാമിനാ സഹ നിരന്തരം സമ്പർക്കേ അസ്തി. അധിക വിവരണാനി ച അന്വേഷ്ടും പ്രയാസരതഃ അസ്തി. ദൂതാവാസേന ആശ്വാസിതം യത് അസ്മിൻ വിഷയെ സർവവിധ സഹായം പ്രാധാന്യേന പ്രദീയന്തെ. ഹോർമുജ് ജലസന്ധ്യാം ഗതിരോധഃ തദാ തീവ്രഃ അഭവത് യദാ സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാപരിഷദി അമേരിക്കാസമർത്ഥിതസ്യ പ്രസ്താവസ്യ പ്രാരൂപം ഇറാനദേശേന നിരാകൃതം. തദ്ദോഷപൂർണം രാജനീതിനാ പ്രേരിതം ചാസ്തീതി ഉക്തം. തെഹ്റാനേന ഉക്തം യത് അയം പ്രസ്താവഃ വിവാദസ്യ സമാധാനേ സഹായം ന കൃത്വാ അവൈധരൂപേണ കാര്യം കർത്തും പ്രേരയിഷ്യതി. തെഹ്റാനേന സംയുക്തരാഷ്ട്രസംഘസ്യ സദസ്യരാഷ്ട്രാൻ പ്രസ്താവിതസ്യ പ്രസ്താവസ്യ സമർത്ഥനം ന കർത്തും

0: പുലർവട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ കാർഷിക സർവകലാശാലയിലൂടെ സംരംഭമാക്കാം. പി എം ആർ കെ വി വൈ പദ്ധതിയിലൂടെ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരും വിദ്യാർത്ഥികളും അവരുടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം അഥവാ കെ എ യു റൈസ് 2026ലേക്കും സംരംഭം തുടങ്ങിയവർ നിലവിലുള്ള പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം അഥവാ കെ എ യു പെയ്സ് 2026ലേക്കുമാണ് അപേക്ഷിക്കേണ്ടത്. കെ എ യു റൈസ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് 5,00,000 രൂപ വരെ ഗ്രാന്റും ലഭിക്കും. പുതുമയുള്ള ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് 4,00,000 രൂപ വരെ ധനസഹായവും നൽകുന്നു. കെ എ യു പെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായുള്ള വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായവും 15 ദിവസത്തെ അധിക ഇൻക്യുബേഷൻ വർക്ക്ഷോപ്പും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സൌകര്യം ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ലഭ്യമാകും. വിവിധ ഘട്ട സ്ക്രീനിങ്ങുകൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പരമാവധി 25,00,000 രൂപ വരെ ഗ്രാന്റും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243833 എന്നീ ഫോൺ നമ്പറുകളിലൊന്നിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 16 വൈകിട്ട് 4 മണി. അയക്കേണ്ട വിലാസം ഡോക്ടർ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലിമരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലിമരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോട്ട്, ഇപ്പോൾ നടപ്പാക്കി വരുന്ന തൈനടിയിൽ റെയിൻ ഗാർഡിംഗ്, മരുന്നുതളി തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതികൾ നിലവിലുള്ള നിരക്കിൽ 2026-27 കാലയളവിലും തുടരും. റബ്ബർ ബോർഡിന്റെ അംഗീകാരമുള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന കൂടത്തൈകളും കപ്പുതൈകളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ നടീലിനുള്ള സാമ്പത്തിക സഹായം നൽകൂ.

0: മെയ് 9 അവതരിപ്പിക്കപ്പെട്ടത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയായിരുന്ന റോബർട്ട് ഷുമാനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും ഉറപ്പാക്കാൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2nd World War യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തിൽ ഈ പ്രഖ്യാപനം നിർണായക പങ്കുവഹിച്ചു. ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മെയ് 9 യൂറോപ്പ് ദിനമായി ആചരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണിത്. നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് മെയ് 9. 1945 ബെർലിൻ കീഴടങ്ങിയതിനെ തുടർന്ന് ജർമ്മനി ഔദ്യോഗികമായി കീഴടങ്ങൽ കരാറിൽ ഒപ്പിട്ടത് ഈ ദിവസമാണ്. റഷ്യയുൾപ്പെടെയുള്ള പഴയ സോവിയറ്റ് രാജ്യങ്ങളിൽ ഇത് വിപുലമായ സൈനിക പരേഡുകളോടെ ആഘോഷിക്കുന്നു. 10,00,000 ആളുകളുടെ ജീവൻ ബലി നൽകി നേടിയ ഈ വിജയം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ച ഈ ദിനം സമാധാനത്തിനായുള്ള പോരാട്ടത്തിന്റെ അടയാളമാണ്. ലോകത്തിലെ ആദ്യത്തെ ഗർഭനിരോധന ഗുളികയായ എനോവിഡ് ഉപയോഗിക്കാൻ അമേരിക്കയിലെ FDA അനുമതി നൽകിയത് 1960 മെയ് 9. സ്ത്രീകളുടെ ആരോഗ്യരംഗത്തും സാമൂഹിക ജീവിതത്തിലും വലിയൊരു വിപ്ലവത്തിനാണ് ഇത് തുടക്കം കുറിച്ചത്. കുടുംബം ആസൂത്രണം ചെയ്യുന്നതിനും ജനസംഖ്യാ നിയന്ത്രണത്തിനും ഈ കണ്ടുപിടുത്തം വലിയ സഹായമായി. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈജിപ്തിലെ തൂത്തൻഖാമൻ രാജാവിന്റെ ശവകുടീരം കണ്ടെത്തിയ പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ഹോവാർഡ് കാർട്ടർ 1939 മെയ് 9 അന്തരിച്ചത്. 1922 അദ്ദേഹം നടത്തിയ ആ കണ്ടെത്തൽ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും ലോകത്തിന് പുതിയ അറിവുകൾ നൽകാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് 3000+ വർഷം പഴക്കമുള്ള നിധിശേഖരങ്ങൾ പുറം ലോകത്തിന് എത്തിച്ചത്. അമേരിക്കൻ സംഗീതജ്ഞനും ഗാനരചയിതാവുമായ ബില്ലി ജോയൽ 1949 മെയ് 9 ജനിച്ചത്. പിയാനോ മാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ലോകമെമ്പാടും 10,00,000 ആരാധകരുള്ള കലാകാരനാണ്. 6 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം പോപ്പ് റോക്ക് സംഗീത ശാഖകളിൽ തന്റേതായ മുദ്ര പതിപ്പിച്ചു. മേവാറിലെ ഐതിഹാസികനായ ഭരണാധികാരിയും പോരാളിയുമായിരുന്ന മഹാറാണ പ്രതാപ് 1540 മെയ് 9 ജനിച്ചത്. മുഗൾ ചക്രവർത്തി അക്ബറിനെതിരെ അദ്ദേഹം നടത്തിയ ഹൽദിഘാട്ടി യുദ്ധം ഭാരതീയ വീരഗാഥകളിൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ശൌര്യവും രാജ്യസ്നേഹവും തലമുറകൾക്ക് പ്രചോദനമാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9 ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി പക്ഷ നേതാവായ അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച് സാമൂഹിക സേവനത്തിന് പുതിയൊരു പാത വെട്ടി തുറന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ദുർഗാബായി ദേശ്മുഖ് 1981 മെയ് 9 അന്തരിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക വനിതാ അംഗങ്ങളിൽ ഒരാളായിരുന്നു അവർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ആന്ധ്ര മഹിളാ സഭ എന്ന സംഘടന അവർ സ്ഥാപിച്ചു. നിയമസഭയിലും പ്ലാനിംഗ് കമ്മീഷനിലും അവർ നടത്തിയ ഇടപെടലുകൾ രാജ്യത്തിന്റെ സാമൂഹിക നയങ്ങളെ സ്വാധീനിച്ചു. 1909 ജൂലൈ 15 അവരുടെ ജനനം. മെയ് 9 കേരളത്തിൽ ലഭിക്കുന്ന ശക്തമായ വേനൽമഴ കർഷകർക്ക് പുതിയ കൃഷിയിറക്കാൻ സഹായിക്കുന്നു. കേരളത്തിന്റെ കൃഷി സംസ്കാരവുമായി ഈ ദിവസത്തെ മഴയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
1: കാഴ്ച മങ്ങിപ്പോകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് തിമിരം. ആദ്യം നമുക്ക് കണ്ണിന്റെ ഘടനയെക്കുറിച്ച് ചെറുതായൊരു ധാരണയുണ്ടാക്കാം. മനുഷ്യന്റെ കണ്ണിനുള്ളിൽ ലെൻസ് എന്ന് പറയുന്ന ഒരു സുതാര്യ ഘടകമുണ്ട്. ഇത് പ്രകാശകിരണങ്ങളെ ശരിയായ രീതിയിൽ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി ഈ ലെൻസ് പൂർണ്ണമായും സുതാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ലെൻസ് മങ്ങിപ്പോകുമ്പോൾ അതിനെ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്ന് വിളിക്കുന്നു. തിമിരമുണ്ടാകുമ്പോൾ കണ്ണിൽ പ്രവേശിക്കുന്ന പ്രകാശം ശരിയായി റെറ്റിനയിലെത്താൻ കഴിയാതെ വരും. അതിന്റെ ഫലമായി കാഴ്ച മങ്ങിയതായി തോന്നും. ചിലപ്പോൾ വെളിച്ചം ചുറ്റും ഹാലോ കാണുന്ന പോലെയും രാത്രിയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ വളരെ തിളക്കമുള്ളതായി തോന്നുന്ന പോലെയും അനുഭവപ്പെടാം. തിമിരമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നോക്കാം. സാധാരണയായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത് വയസ്സാകുന്നതാണ്. അതായത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ ഘടനയിൽ വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം അത് മങ്ങിയതായി മാറാം. അതിനാൽ തന്നെ തിമിരത്തെ പലപ്പോഴും ഏജ് റിലേറ്റഡ് കാറ്ററാക്റ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രായം മാത്രം കാരണമല്ല, ചില മറ്റ് ഘടകങ്ങളും തിമിരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പ്രമേഹം, ഡയബറ്റസ് മെലിറ്റസ്, കണ്ണിലുണ്ടായ പരിക്ക്, ദീർഘകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്, അതിവേഗത്തിൽ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ, ചില ജനിതക കാരണങ്ങൾ. ചിലപ്പോൾ കുഞ്ഞുങ്ങളിലും തിമിരം കാണാം. ഇത് കൺജനിറ്റൽ കാറ്ററാക്റ്റ് എന്നറിയപ്പെടുന്നു. ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടായ ചില വൈറൽ ഇൻഫെക്ഷനുകൾ, ജനിതക കാരണങ്ങൾ എന്നിവ ഇതിന് കാരണമാകുന്നു. തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിമിരം സാധാരണയായി വളരെ മന്ദഗതിയിലാണ് വളരുന്നത്. ആദ്യം രോഗിക്ക് ചെറിയ തോതിൽ മാത്രം കാഴ്ച മങ്ങുന്നതായി തോന്നാം. എന്നാൽ സമയക്രമത്തിൽ അത് വർദ്ധിച്ചു വരാം. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുക, രാത്രിയിൽ കാണാൻ ബുദ്ധിമുട്ട്, നിറങ്ങൾ മങ്ങിയതായി തോന്നുക, കണ്ണടയുടെ നമ്പർ അതായത് ലെൻസിന്റെ പവർ പലപ്പോഴും മാറ്റേണ്ടി വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ്. തിമിരം എങ്ങനെ തിരിച്ചറിയാം? കണ്ണ് പരിശോധനയിലൂടെ വളരെ ലളിതമായി തിമിരം കണ്ടെത്താൻ കഴിയും. കണ്ണ് ഡോക്ടർ സ്ലിറ്റ് ലാംബ് എക്സാമിനേഷൻ എന്ന പരിശോധനയുടെ സഹായത്തോടെ കണ്ണിലെ ലെൻസിന്റെ മങ്ങലിന്റെ അളവ് പരിശോധിക്കും. ചിലപ്പോൾ റെറ്റിനയുടെ അവസ്ഥയും പരിശോധിക്കേണ്ടതുണ്ട്. തിമിര ചികിത്സ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ശസ്ത്രക്രിയയാണ്. മരുന്നുകൾ കൊണ്ട് തിമിരം പൂർണ്ണമായും മാറണം എന്നില്ല. അതിനാൽ ലെൻസ് വളരെ മങ്ങിത്തുടങ്ങുമ്പോൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. സാധാരണയായി ഫാക്കോ ഇമൾസിഫിക്കേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ മങ്ങിയ ലെൻസ് ചെറുതായി പൊടിച്ച് നീക്കം ചെയ്യുകയും അതിന്റെ സ്ഥാനത്ത് ഇൻട്രാ ഓക്കുലാർ ലെൻസ് അല്ലെങ്കിൽ IOL എന്ന കൃത്രിമ ലെൻസ് സ്ഥാപിക്കുകയും ചെയ്യും. ഈ ശസ്ത്രക്രിയ സാധാരണയായി വളരെ ചെറിയ മുറിവിലൂടെ നടത്തപ്പെടുന്നതിനാൽ രോഗിക്ക് വേഗത്തിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. വയസ്സാകുന്നതിനോടൊപ്പം വരുന്ന തിമിരം പൂർണ്ണമായി തടയാൻ സാധിക്കില്ലെങ്കിലും ചില മുൻകരുതലുകൾ സഹായകമാണ്. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിൽ വയ്ക്കുക. കണ്ണുകൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കാൻ UV പ്രൊട്ടക്ഷനുള്ള കണ്ണട ഉപയോഗിക്കുക. സമതുലിതമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുക. പുകവലി ഒഴിവാക്കുക. ഇവ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. തിമിരം വളരെ സാധാരണമായൊരു രോഗമാണ്. എന്നാൽ ശരിയായ സമയത്ത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ കാഴ്ച വീണ്ടും മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അതിനാൽ കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുവെങ്കിൽ അതിനെ അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു കണ്ണ് വിദഗ്ധനെ സമീപിക്കുക.
0: ആയുരാരോഗ്യത്തിലെന്ന് തിമിരം. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: തൊഴിൽ ദർശനം.
1: കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള കേരള സൊസൈറ്റി ഫോർ സോഷ്യൽ ഓഡിറ്റിൽ സോഷ്യൽ ഓഡിറ്റ് വില്ലേജ്

0: റിസോഴ്സ് പേഴ്സൺമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സാമൂഹിക സന്നദ്ധ സംഘടനകളിലും ജനപ്രതിനിധികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 മെയ് 1 40 വയസ്സ് കവിയരുത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.socialaudit.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.socialaudit.kerala.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 15. ഗുജറാത്തിലെ സൂറത്തിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഒഴിവ്. യോഗ്യത: ബിഇ, ബിടെക്, എംഇ, എംടെക്, PhD. ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് 2000 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഗൂഗിൾ ലിങ്ക് മുഖേന അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിശദവിവരങ്ങൾക്കും ഗൂഗിൾ ലിങ്കിനും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iitsurat.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iitsurat.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 15. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ സീനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 43 ഒഴിവുണ്ട്. വിമുക്ത ഭടന്മാർക്കാണ് അവസരം. യോഗ്യത: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇന്ത്യൻ വ്യോമസേനയിൽ ജൂനിയർ വാറന്റ് ഓഫീസർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പദവിയിൽ 15 വർഷത്തെ സേവനവും. നിയമന കാലാവധി 15 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെ. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അപേക്ഷിക്കണം. വിലാസം: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിലാസം ഒരിക്കൽ കൂടി: ഡെപ്യൂട്ടി ജനറൽ മാനേജർ, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗാസിയാബാദ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 18. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും സീനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, അസിസ്റ്റന്റ് മാനേജർ കമ്പനി സെക്രട്ടറി 2, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 1, മാനേജർ ലീഗൽ ആൻഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1, സീനിയർ മാനേജർ മാർക്കറ്റിംഗ് 1, ലീഡ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ് മാനേജ്മെന്റ് 1, ലീഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് 1, ലീഡ് കോൺട്രാക്ട് മാനേജ്മെന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 17. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nicdc.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nicdc.in.
1: തൊഴിൽ ദർശനം.

0: ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി ONV വരികൾ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസൻ സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന്

0: സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരു വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVKയെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട MLA പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2nd ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കും.

0: ചെയ്യുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം 350 മില്യൺ ഡോളറിൽ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
3: ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1897 February 8 ഹൈദരാബാദിൽ ജനിച്ചു. ഇറ്റാവയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിലും ബെർലിൻ സർവകലാശാലയിലും വിദ്യാഭ്യാസം നടത്തി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക അംഗമായും 1926 മുതൽ 1948 സർവകലാശാലയുടെ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. 1937 അടിസ്ഥാന ദേശീയ വിദ്യാഭ്യാസ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 1948 അദ്ദേഹം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായി. 1952 മുതൽ 1957

0: സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി. 57 മുതൽ 62 വരെ ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1962 അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി. 1967 രാഷ്ട്രപതിയായി ഡോക്ടർ സക്കീർ ഹുസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ധാരാളം കൃതികൾ ഉറുദുവിൽ എഴുതുകയും നിരവധി പുസ്തകങ്ങൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 1954 പത്മവിഭൂഷണും 1963 ഭാരതരത്നവും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1969 May 3 ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചു. രാജ്യത്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയും ഏറ്റവും കുറഞ്ഞ കാലം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയും അദ്ദേഹമായിരുന്നു. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ക്യാമ്പസിലാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.
1: If knowledge is to spread to the people and their cultural standards are to be raised, it is absolutely essential that our intellectuals should write more and more in the Indian languages. I am afraid that our intelligentsia has not discharged this responsibility adequately in the past. Most of us have been content to write in English and to seek appreciation for our work outside India rather than in India. I will not underestimate the value of a close collaboration of Indian intellectuals with the scholars from all countries of the world. International understanding and collaboration would have served its purpose only if our intellectuals were also to convey their knowledge to the Indian people by writing in the Indian languages. We have to give every encouragement to scholarly works in one Indian language being made available in others, and especially in Hindi. It's rather unfortunate that the existing educational system seems to produce more and more of two extreme types. The first includes persons who have studied our past and appreciated it, but who generally develop a chauvinistic or revivalistic attitude, which in the long run is likely to do more harm than good. And the second, which is by far the larger group, includes persons who have hardly any moorings in the past and whose lives seem to float aimlessly on the troubled waters of imported and ill-digested concepts from other cultures. You will agree with me that neither of these groups can provide a solution to the problems of our cultural growth. Our education has necessarily to be rooted in our past traditions, but we have also to be forward-looking and conscious of the impact of science and technology, the growing solidarity of mankind, and the one world towards which we are inevitably moving. Our intellectuals have thus to present in their life and thought a significant blending of old and new, of east and west.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈന്റെ ശബ്ദം.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: പാട്ടും പൊരുളും രചന ശ്രീകുമാർ മുഖത്തല.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? നമ്മൾ ഹാജരാക്കുന്ന സാക്ഷ്യപത്രങ്ങളാണോ? മനുഷ്യൻ ഭരണ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച ശേഷമാണ് സാക്ഷ്യപത്രങ്ങളും അനുബന്ധ രേഖകളും വന്നു ചേർന്നത്. ശരിക്കും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യം ഓർമ്മയാണ്. അതിശക്തമായ ഓർമ്മയുടെ ബലത്തിലാണ് നമ്മുടെ മുന്നേറ്റം. ജീവിതത്തിലെ വിഷാദ സന്ദർഭങ്ങളെ പിരിമുറുക്കമുള്ളതാക്കുന്നത് ഓർമ്മകളാണ്. സർഗപ്രക്രിയയുടെ ഉദാരഗംഭീരമായ ആധാരവും ഓർമ്മ തന്നെ. വേദനയുടെ വിമുഖസ്ഥലികളിൽ ഓർമ്മകൾ വന്നു ചേരേണ്ടതാണ്. വന്നില്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കണം, ഉള്ളുനീറി വിളിക്കണം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു.

സൗന്ദര്യാത്മകമായ അവ്യക്തതയിൽ ഒരു ചോദ്യം. ദുഃഖത്തിൽ അവസാനിക്കുന്ന രാഗം, അതും ഏതോ രാഗം. ഗന്ധർവൻ പാടുന്നുണ്ടോ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ, ഈ വേദി വിമൂകമാണ്. ഇവിടെ ഓർമ്മകൾ കൈവള ചാർത്തി വരുന്നതുകൊണ്ട് മാത്രമാണ് ഗന്ധർവൻ പാടുന്നു എന്ന തോന്നലുണ്ടാവുന്നത്. എത്രയെത്ര സൂചനകളാണ് ഈ നാലു വരികളിൽ. കൈവള ചാർത്തി എന്നതുകൊണ്ട് ഒരനുരാഗിണിയെക്കുറിച്ചുള്ളതാണ് ഓർമ്മ എന്ന് വ്യക്തമാവും. വേദി വിമൂകമാണ് എന്ന് പറയുന്നതിലൂടെ അവളുടെ അസാന്നിധ്യം പകരുന്ന വേദന തെളിയുന്നു. ഗന്ധർവൻ പാടുന്നതായി തോന്നുന്നത് ശോകാന്തരാഗമാകയാൽ അവൾ ആനയിക്കുന്ന ഓർമ്മകൾ വിഷാദഭരിതമാണ് എന്നും നാം അറിയുന്നു. ഇതാണ് നല്ല കവിതയുടെ സ്വഭാവം. വികാരത്തിൻ്റെ സന്നിധിയിലേക്ക് ആസ്വാദകനെ വാക്കുകളിലൂടെ ആനയിക്കുക.

ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ, വിഷാദരാഗങ്ങളൻ വിരുന്നുകാരായി. ഓർമ്മകൾ ആനയിക്കപ്പെട്ടാൽ പിന്നെ ആകുലത ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉയരുകയായി. ചിലങ്കകൾ പാടുന്നു, അതെവിടെയാണ്? തൊട്ടടുത്താണോ? വിപഞ്ചികൾ പാടുന്നു, വിപഞ്ചി എന്നാൽ വീണ, അത് അകലെയാണോ? ഈ സന്ദിഗ്ധ അനുഭവമാണ് വിമൂകമായ വേദിയിലേക്ക് ഓർമ്മകൾ വന്നു ചേരുമ്പോൾ ഉണ്ടാവുന്നത്. വിപഞ്ചിയെപ്പോലെ തന്നെ ചിലങ്കയും പാടുകയാണ്. വിഷാദത്തിൻ്റെ വിമൂകമായ വേദിയിൽ ചിലങ്കയ്ക്ക് തൻ്റേതായ കിലുക്കം കേൾപ്പിക്കാനാവില്ല, അത് പാടും. എനിക്കിപ്പോൾ വിരുന്നുകാരാവുന്നത് വിഷാദരാഗങ്ങളാണ്. കവി ആ വൈകാരിക അനുഭവത്തെ എങ്ങനെയാണ് ഈ ഗാനത്തിൽ മെല്ലെ മെല്ലെ വളർത്തുന്നത് എന്ന് നോക്കുക. അരികിലാണോ അകലെയാണോ എന്ന രണ്ട് ചോദ്യങ്ങൾ ഓർമ്മയുടെ സ്വഭാവത്തിൻ്റെ സാക്ഷ്യമാണ്. അടുത്തും അകന്നും വരും അത്. കാറ്റിൽ വരുന്ന ഗാനശകലത്തെപ്പോലെ അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്യുന്ന വിഷാദരാഗങ്ങളായ ഓർമ്മകൾ.

മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി, വിദൂരതീരങ്ങളെ അവളെ കണ്ടോ. എത്ര വലിയ വിഷാദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മധുപാത്രം എവിടെയെന്നറിയുന്നില്ല, മറന്നുപോയി. മധു ലഹരിയാണ്, അത് പ്രിയപ്പെട്ടതാവാതോ തരമില്ല, അത് മറന്നുപോയിരിക്കുന്നു. മനസ്സിലെ ശാരിക പറന്നുപോയി, മനസ്സിലിരുന്നു പാടുന്ന കിളിമകൾ പറന്നുമാഞ്ഞു. ആന്തരജീവിതത്തെ സജീവമാക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ കിളിയാണ്. ശരീരമാകുന്ന കൂട്ടിലടച്ച കിളിയാണ്.

ആണൻ എന്ന ONV പല കവിതകളിലും എഴുതിയിട്ടുണ്ട്. പഞ്ചരമിതു മാടിവിളിപ്പൂ പഞ്ചരശുകിയെ തന്നെ എന്ന് ഒരു ഉദാഹരണം. അകത്തുനിന്ന് പാറിപ്പോയ കിളിയെ തിരികെ കൊണ്ടുവരാൻ ഓർമ്മകൾ തന്നെ വേണം. ഒടുവിലിതാ ചോദ്യം, വിദൂര തീരങ്ങളെ അവളക്കണ്ടോ? വിദൂരമെന്നാൽ അകലെയുള്ളത്. അകലെയുള്ള തീരങ്ങളോട് ചോദിക്കുന്നു, അവളക്കണ്ടോ? ഇപ്പോൾ ആദ്യത്തെ കൈവളക്കിലുക്കത്തിന്റെ രഹസ്യം വ്യക്തമായി വെളിപ്പെട്ടു.

അവ്യക്തമധുരമായി വീണ്ടും വീണ്ടും അന്വേഷിച്ചു പോകാൻ പാകത്തിൽ പ്രണയം ആരോചിച്ചിട്ടുള്ള കവിയാണ് ഒ എൻ വി. ഈണം സലിൽ ചൗധരിയുടേത്. ഒരുപക്ഷെ ആദ്യം പിറന്നത് ഈണമാവാം. എങ്കിലും ദേഹവും പ്രാണനും പോലെ ഈണവും കാവ്യവും ലയിച്ചിരിക്കുന്നു. ആലാപന മധുരിമ യേശുദാസിൻ്റേത്. ചിത്രം പ്രതീക്ഷ.

0: പാട്ടും പേരിടും സമാപിച്ചു.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: നമുക്ക് ചുറ്റും എറണാകുളം ജംഗ്ഷൻ യാർഡിൽ ട്രാക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ആലപ്പുഴ വഴി സർവീസ് നടത്തിയിരുന്ന മാവേലി, ചെന്നൈ സൂപ്പർഫാസ്റ്റ്, അന്ത്യോദയ ട്രെയിനുകൾ ഇന്നു മുതൽ 23-ാം തീയതി വരെ കോട്ടയം വഴി സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കയറില്ല. യാത്രക്കാർ എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറണം. കൂടാതെ ഇന്നു മുതൽ 26 വരെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന അന്ത്യോദയ, മാവേലി എക്സ്പ്രസുകൾ 40 മിനിറ്റ് വൈകുമെന്നും അറിയിപ്പുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ അസാപ് കേരളയുടെ വിവിധ ഡിവിഷനുകളിലായി ഗ്രാജുവേറ്റ് ഇന്റേൺഷിപ്പിന് അവസരം. എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. നാളെയാണ് അവസാന തീയതി. അപേക്ഷിക്കേണ്ട ലിങ്ക് bit.ly/IndianAsap. ലിങ്ക് ഒരിക്കൽ കൂടി bit.ly/INTERNASAP. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ 2010-2011 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ വരുന്ന ജൂൺ മാസത്തിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ കൂടാതെയും 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ വരുന്ന വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറം സെന്ററിൽ നിന്നും ലഭ്യമാണ്. വിശദവിവരങ്ങൾ IHRD വെബ്സൈറ്റായ www.ihrd.ac.in ൽ ലഭ്യമാണ്.

മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 11 മുതൽ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BSc വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lpscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-0361 എക്സ്റ്റൻഷൻസ് 362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 5 ജൂൺ വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.capt.kerala.com. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവേട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി കൈതപ്രം വിശ്വനാഥൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: സുവേന്ദു അധികാരി ടു ടേക്ക് ഓത്ത് ആസ് ഫസ്റ്റ് ബിജെപി ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ദിസ് മോർണിംഗ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഹോം മിനിസ്റ്റർ അമിത് ഷാ ടു അറ്റൻഡ് ദ സ്വേറിംഗ് ഇൻ സെറിമണി. Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Raja Subramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under-17 Women's Asian Cup quarter-finals for the first time. സുവേന്ദു അധികാരി വിൽ ടേക്ക് ഓത്ത് ആസ് ഫസ്റ്റ് ബിജെപി ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ദിസ് മോർണിംഗ്. ദ ഓത്ത് ടേക്കിംഗ് സെറിമണി വിൽ ബി ഹെൽഡ് അറ്റ് ദ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇൻ കൊൽക്കത്ത. വി ഹാവ് മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ് ഫ്രം അവർ കോറസ്പോണ്ടന്റ്.
1: Within few hours from now, senior BJP leader Shubhendu Adhikari, who was elected leader of the BJP legislature party, is set to take oath as the new chief minister of West Bengal. The state is set to witness the historical moment of swearing in of its new government at the iconic Brigade Parade Ground in Kolkata. For the first time in the state's political history, a Bharatiya Janata Party-led government will formally assume office after securing a decisive mandate in the recently concluded assembly elections. The oath-taking ceremony is scheduled to begin at 10 a.m. and is expected to draw lakhs of party supporters, political leaders and dignitaries.

0: India's cricket history by qualifying for the quarterfinals of the AFC Under-17 Women's Asian Cup for the first time with a commanding 4-0 victory over Lebanon in their final Group B fixture at Suzhou in China yesterday. For India, Pritika Barman, Alva Devi St. Jam and Joya scored goals. Reaching the semi-finals of this tournament would guarantee India a spot in the 2026 FIFA Under-17 Women's World Cup. In IPL cricket, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Arun Jaitley Stadium in Delhi last night. Today, Rajasthan Royals will face Gujarat Titans at Sawai Man Singh Stadium in Jaipur. The match will begin at 7:30 p.m. And now, for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Shagun. All the newspapers cover the nation's political fervor. Dada to replace Didi in West Bengal. Vijay meets governor again. Left on hold is the headline in Hindustan Times. While the Times of India writes, Bengal's Adhikari Suvendu to be state's first BJP CM. Uncertainty continues in Tamil Nadu government formation, cites the Hindu. The Indian Express quotes Rajnath Singh describing Operation Sindoor as short duration, deep penetration and high impact operation. Under the headline, Operation Sindoor showcased our capabilities ethos. China admits backing Pakistan during conflict with India, writes the Pioneer. SC raps Punjab police for letting off drug sharks, cites the Tribune. US awaits Iran response to peace proposal as Gulf fighting flares up, reports the Indian Express. The Asian Age in an exclusive title for both US and Iran, peace the only choice, writes that the reality of the war is that the two major combatants need peace, and it is up to the US to rein in Israel and its action in Lebanon. The only hope is negotiations will begin in earnest during another 30-day ceasefire, as envisaged in the latest peace plan. And finally, Google explores major AI infra investments in India, notes Financial Express. Elaborating, tech giant Google is exploring investment opportunities in India across AI as well as of service and drones. And with that, it's back to you, Shagun.
0: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Suvendu Adhikari to take oath as first BJP Chief Minister of West Bengal this morning. Prime Minister Narendra Modi and Home Minister Amit Shah to attend the swearing-in ceremony. Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Rajasubramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under-17 Women's Asian Cup quarterfinals for the first time. And with that, we end the morning news. Have a nice day.
2: Agashwani.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഏഴു സ്ത്രീകളിൽ അഞ്ചാളുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അനൂഢകളായ രണ്ടു പെൺകിടാങ്ങളും പ്രായം തികഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കാരണവന്മാർക്ക് പരിഭ്രമമൊന്നുമില്ല. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കുന്നു. ചാക്കുണ്ണി മാസ്റ്ററുടെ സ്കൂളിലയച്ച് എട്ടാം തരം വരെ പഠിപ്പിച്ചു. കഥകളിക്കാരൻ ഗോപിക്കുറുപ്പിനെ വെച്ച് കൈകൊട്ടിക്കളിയും പഠിപ്പിച്ചു. ഇനി ഭർത്താക്കന്മാരിങ്ങു വരണം. തലയിലെഴുത്തിനനുസരിച്ച് ഓരോരുത്തൻ വരുമെന്നും അവർക്കുറപ്പുണ്ട്. ശാന്തിക്കാരൻ നമ്പൂതിരി മുതൽ കോൽക്കാരൻ നായർ വരെയായി സംബന്ധക്കാരുടെ ഒരു ജാഥ അവിടെ കയറിയിറങ്ങലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒടുക്കത്തെ പെണ്ണിന് ഒരു സംബന്ധാലോചന വന്നു. ഒരു സിംഗപ്പൂർകാരൻ. പാച്ചുനായർക്ക് അത് പിടിച്ചില്ല. മൂത്തവൾക്കെന്താ, മുടന്തുകാലോ കോങ്കണ്ണോ ഉണ്ടോ? പാച്ചുനായർ ചോദിച്ചു. പക്ഷേ സിംഗപ്പൂർക്കാരന് പിടിച്ചത് ലക്ഷ്മിക്കുട്ടിയെയാണ്. അവൾ ഒരു പൂവൻവാഴ കൂമ്പുപോലെ നിൽക്കുകയാണ്. ഒടുവിൽ പതിവ് പോലെ പങ്കുമ്മാൻ മാധ്യസ്ഥം സ്വീകരിച്ചു. കാലസ്ഥിതി നോക്കണ്ടേ പാച്ചുനായരെ. അങ്ങനെ ആ കല്യാണം നടന്നു. ലക്ഷ്മിക്കുട്ടി കുറേശ്ശെ പണമയക്കാൻ തുടങ്ങിയപ്പോൾ പാച്ചുനായരുടെ അസുഖത്തിന് മൂർച്ച കുറഞ്ഞു. അയാൾ അനുഗ്രഹ ബുദ്ധിയോടെ പറയുകയും ചെയ്തു. കുരുത്തമുള്ള പെണ്ണ, തലയിലെഴുത്ത് നന്ന്, ജാതകം വിശേഷമാണ്, അന്നത് ചെയ്തത് നന്നായി, പങ്കുമാൻ ഓർമ്മപ്പെടുത്തി. ഇവിടെയും ഉണ്ടല്ലോ

0: പാച്ചുനായർ പങ്കുമ്മാനെ ഓർമ്മപ്പെടുത്തി. കുഞ്ചുകുട്ടിയെക്കുറിച്ചായിരുന്നു ആ സംസാരം. രാമൻ മാസ്റ്റർ പോയതിനു ശേഷവും കുഞ്ചുകുട്ടിക്ക് കല്യാണാലോചന വന്നു. ഒരു റവന്യൂ ഇൻസ്പെക്ടർ തന്നെ ആലോചിക്കുകയുണ്ടായി. ഒരു മേൽമീശക്കാരൻ വടക്കൻ, കാരണവർക്ക് പിടിച്ചില്ല. കുലം എന്തോ ഏതോ, പോരാത്തതിന് മൂക്കിൻ്റെ ചുവട്ടിൽ ഒരു തേരട്ടയും വേണ്ട ഇവിടെ. അങ്ങനെ കുലദോഷവും മേൽമീശയും കാരണം വരന്മാർ തള്ളപ്പെട്ടു. ഒരു ചേരിക്കൽ കാര്യസ്ഥനോ ദേവസ്വം വിചാരിപ്പുകാരനോ വന്നു ചേരണമെന്ന് കാരണവർ പരദേവതയോട് പ്രാർത്ഥിച്ചു. അത്തരക്കാർ എണ്ണത്തിൽ കുറവും ആവശ്യക്കാർ ജാസ്തിയുമായിരുന്നതുകൊണ്ട് പരദേവത നിസ്സഹായയായി. കുഞ്ചുകുട്ടിക്ക് പാകത്തിൽ എനിക്കൊരു അനുജനില്ലാതായി, പാച്ചുനായർ പറഞ്ഞു. നമുക്ക് സ്നേഹത്തിനേ യോഗമുള്ളൂ, ബന്ധുത്വത്തിനില്ല, പങ്കുമാനും വിഷാദിച്ചു. വിവാഹാലോചനയുടെ തിരക്ക് അവസാനിക്കുകയായിരുന്നു. തിമിർത്ത മഴയ്ക്ക് ശേഷം ഇറ്റാരലിറ്റുന്നതുപോലെ ഇടയ്ക്ക് ആരെങ്കിലും പെണ്ണുകാണാൻ വരും, അതോടെ ആലോചനയും അവസാനിക്കും. ഒടുവിൽ അതും നിന്നു. ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് കഴിഞ്ഞുപോയ ബഹളങ്ങളുടെ ഓർമ്മകൾ മാത്രം തങ്ങി നിൽക്കുന്ന മൂകമായ അന്തരീക്ഷം. പൂക്കാലം കാട്ടുചെടിയിലും ആകർഷകത വിടർത്തുന്നു. ഉണ്ണികൾ വിരിയുമ്പോൾ ആ മനോജ്ഞത ഘനീഭവിച്ച ഓർമ്മകളായി ഉന്മേഷം നേടും. എന്നാൽ മുരടിച്ച വസന്തത്തിൻ്റെ പഴുതുകളിലേക്ക് തണുപ്പും വഴുവഴുപ്പുമിഴുന്ന വിഷാദവും ഇഴഞ്ഞെത്തുന്നു. കുഞ്ചുകുട്ടിയുടെ മുഖത്തും അതായിരുന്നു. എന്തോ പൊയ്പോകുന്നുണ്ട്, കാര്യമായ എന്തോ ഒന്ന്. സൃഷ്ടി തിരിഞ്ഞു നോക്കാത്തിടത്ത് മനുഷ്യകർമ്മങ്ങൾ താൽക്കാലികങ്ങളായ ഉന്മേഷങ്ങളെങ്കിലും വിടർത്തും. തേവി നനച്ച ചെടിയിലെന്ന പോലെ കുഞ്ചുകുട്ടിക്ക് അതുമില്ല. അവൾ തറവാട്ടിനുള്ളിൽ കിടന്ന് മുട്ടിത്തിരിയുകയാണ്. ഓട്ടപാത്രത്തിലൂടെ വെള്ളം ചോർന്നു പോകുന്നത് കാണാൻ പാകത്തിൽ ദാഹിച്ചു പൊരിയുന്ന ഒരാളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ചോർന്നു പോകുന്ന ഓരോ തുള്ളിയും ചലനവും ചൈതന്യവുമാണ്, ജീവനാണ്.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: എസി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി സ്മൃതിമധുരം. സ്മൃതിമധുരത്തിൽ ഇന്ന് കല്യാണാഭിലാഷങ്ങൾ, വിശേഷങ്ങൾ വളരെ കാവ്യാത്മകമായി വരികളിൽ വിവരിച്ച ഗാനങ്ങൾ കേൾക്കാം.

0: ഊമപ്പെണ്ണിനെ ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിത്താര ഈണമിട്ട്, സുജാത, എം ജി ശ്രീകുമാർ, സുദീപ് കുമാർ എന്നിവരും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണമിട്ട്, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഡ്രീംസ്.

0: കല്യാണ വിശേഷങ്ങൾ വരികളിൽ വിവരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ആകാശവാണി സംഗീത സരണി. വയലിൻ പാഠം പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. വദ്ദനെ വാരുലേരു എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി, രാഗം ഷൺമുഖപ്രിയ, ആദിതാ.

0: നമസ്തേ സർ.
1: നമസ്തേ. സംഗീത സരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്ന കൃതി ത്യാഗരാജസ്വാമികൾ രചിച്ച ഷൺമുഖപ്രിയ രാഗത്തിലെ വദ്ദനേ വാരു എന്ന കൃതിയാണ്. ആദ്യ താളത്തിൽ സമത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ത്യാഗരാജസ്വാമികൾ രചിച്ച ഷൺമുഖപ്രിയ രാഗത്തിലെ ഏക കൃതിയാണ് ഈ വദ്ദനേ വാരു ലേരു എന്ന കൃതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ ശേഷിക്കുന്ന ഭാഗം ഇന്ന് പഠിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് സംഗതി പഠിപ്പിച്ചിരുന്നു. ഇന്ന് പല്ലവിയിലെ നാലാമത്തെ സംഗതി പഠിപ്പിക്കാം. സരി സരിഗരിഗ രിഗമ.

ലേരു അവസാനമായിട്ടും പാടാം, ചേർത്തും പാടാം. ലേരു എന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥം. ലേരു എന്നും വരാം, ലേരു എന്നും വരാം. ഇതാണ് നാലാമത്തെ സംഗതി. അടുത്തത് അഞ്ചാമത്തെ സംഗതി.

ഇതാണ് അഞ്ചാമത്തെ സംഗതി. അതിനുശേഷം മന്ത്രസ്ഥായിലോട്ടാണ് പോകുന്നത്. ആറാമത്തെ സംഗതി, ഒരിക്കൽ കൂടി അഞ്ചാമത്തെ സംഗതി പാടിയതിന് ശേഷം ആറാമത്തെ സംഗതിയിലോട്ട് പോകാം.

ഇനി അഞ്ചാമത്തെ സംഗതി, വദനേയേ വാരൂലേരു. അടുത്തത് മന്ത്രസ്ഥായി പഞ്ചമത്തിലാണ് പോകുന്നത്.

0: പല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ഇതുവരെ കേട്ടത് വയലിൻ പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് ലക്ഷ്മി എസ് വാസുദേവ്. സംഗീതസരണി സമാപിച്ചു.

0: ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘനാളത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നു കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ യു കെ കുമാരൻ.
1: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചൻകുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ

വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താമാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ ഇന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ട അനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലിയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ നിന്ന് മടങ്ങിയത്. കഥ വായിച്ചു ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നത്. അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരു അനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്ന് പോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മെഹറലിക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാവുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടകം എഴുത്തായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത് സാമ്പത്തിക പരാധീനത ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണിയിൽ നിന്ന് ലഭിച്ചിരുന്ന

0: ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ, എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താമാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ഏറ്റവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
1: കാത്തതും കാതോർത്തതും എന്ന പരമ്പരയിൽ ആകാശവാണിയുമായുള്ള തന്റെ ദീർഘകാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുത്തത് എഴുത്തുകാരൻ യു കെ കുമാരൻ. കാത്തതും കാതോർത്തതും.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം ആദ്യം കേൾക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന ONV, സംഗീതം ഉത്തം സിംഗ്.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ. ഇനി യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുതച്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം മില്ലേനിയം സ്റ്റാർസ്.

0: പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി കല്യാണി സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:40 കേൾക്കാം. ആകാശവാണി.
1: നേർവഴി.

0: ഇന്ന് നേർവഴിയിൽ കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽജിഗാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ജെയ്സൺ തോമസ് സാറാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സ്ക്രീൻ റീഡർ എന്ന് നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പലർക്കും ആഗ്രഹം കാണും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാവോ സർ?
2: തീർച്ചയായിട്ടും. കാഴ്ച പരിമിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത്. ലൂയി ബ്രെയിൽ ബ്രെയിൽ കണ്ടുപിടിച്ചതോടെ അതിന് ഒരു പരിഹാരമായെങ്കിലും അതിന് കുറെ പരിമിതികളുണ്ടായിരുന്നു. ബ്രെയിൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തില് ബ്രെയിലിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതരായ വ്യക്തികളെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് സ്ക്രീൻ റീഡറുകൾ.
1: അതിന് ഉദാഹരണങ്ങളായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത്?
2: സ്ക്രീൻ റീഡറുകൾ പല രീതിയിലുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭ്യമാകുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ റീഡറുകളുണ്ട്. അപ്പം വിൻഡോസ് കമ്പ്യൂട്ടറിൽ സാധാരണ നറേറ്റർ എന്ന സ്ക്രീൻ റീഡർ ലഭ്യമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജാസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ജാസ് എന്ന് പറഞ്ഞാൽ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച്, അതായത് ഫ്രീഡം സയന്റിഫിക് പുറത്ത് ഇറക്കിയിരിക്കുന്ന ഒരു സ്ക്രീൻ റീഡറാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റീഡർ തന്നെയാണ് ഈ ജാസ് എന്ന് പറയുന്ന സ്ക്രീൻ റീഡർ. അതുകൂടാതെ എൻ വി ആക്സസ് പുറത്തിറക്കിയിരിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയുന്ന എൻ വി ഡി എന്ന ഒരു സോഫ്റ്റ്വെയറും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജാസ് എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻ വി ഡി എ സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് എൻ വി ആക്സസിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
1: ഇതിൽ നേരത്തെ പറഞ്ഞ

0: റേറ്റർ അല്ലേ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിമിതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്?
1: ഇപ്പോഴ് നറേറ്റർ 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറിന് രണ്ട് പാർട്ടാണുള്ളത്. കമ്പ്യൂട്ടറിലെ ഡേറ്റാസിനെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ടെക്സ്റ്റാക്കി മാറ്റിയ കാര്യത്തെ സ്പീച്ച് സിന്തസൈസറിന്റെ സഹായത്തോടെ അത് കേൾക്കാവുന്ന രീതിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. കീബോർഡ് ഉപയോഗിച്ചാണ് കാഴ്ചയില്ലാത്തൊരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ അത് ഐക്കോണാണ് അല്ലെങ്കിൽ ഫോൾഡറുകളാവാം എന്തെങ്കിലും ടെക്സ്റ്റുകളാവാം ഇതെന്താണേലും ഇതിനെ ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ അതിന്റെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റും. ആ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയതിനെ സൗണ്ട് സിന്തസൈസർ എന്ന് പറയുന്ന സ്ക്രീൻ റീഡറിന്റെ മറ്റൊരു പാർട്ട് TTS എന്ന് പറയും, ടെക്സ്റ്റ് ടു സ്പീച്ച്, ആ രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് കാഴ്ചയില്ലാത്ത ഒരാൾ അത് കേട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കീബോർഡിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്.
0: ഇപ്പൊ
1: നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാം. നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. വേർഡ് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിച്ച് പോകാം. അതായത് M എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ M ഉള്ള എല്ലാ ഫയലുകളിലേക്ക് പോകും. അവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം നമുക്ക് സ്ക്രീൻ റീഡർ തരും. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് അവിടെ കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ മാറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ക്രീൻ റീഡറിന് സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സംവിധാനം മാത്രമല്ല ഉള്ളത്, ബ്രെയിൽ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഔട്ട്പുട്ടും കൂടി ലഭ്യമാക്കുന്നുണ്ട്. പല സ്ക്രീൻ റീഡറുകൾക്കും അങ്ങനെ രണ്ട് രീതിയിലും ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് സിന്തസിസറിന്റെ സഹായത്തോടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൽ ഡിസ്പ്ലേ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ ബ്രെയിൽ ഡിസ്പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ ആ ബ്രെയിൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ ബ്രെയിൽ ഡിസ്പ്ലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ തുക വരുന്നത്. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലും ഒന്നിച്ചിരുന്ന് വലിയ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ബ്രെയിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് സൗണ്ട് സിന്തസിസറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്.
0: നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്തത് ഇപ്പൊ മലയാളം അല്ലെങ്കിൽ അവിടെ ഒരു വേർഡ് തെറ്റിപ്പോയി, അപ്പൊ അതെല്ലാം അത് നമ്മൾക്ക് പറഞ്ഞു തരുമോ തിരിച്ച്? ആ ടൈപ്പ് ചെയ്ത വേർഡ് അല്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്?
1: നമ്മൾ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കും. നമ്മളൊരു സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് അവിടെ പറയും. ഒരു വാക്ക് എഴുതിയതിനു ശേഷം നമ്മൾ സ്പേസ് വിടുമ്പോൾ ആ വാക്ക് അവിടെ അനൗൺസ് ചെയ്യും. ഓരോ വാക്കുകളായിട്ടോ വാചകങ്ങളായിട്ടോ അല്ലെ വരികളായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് മൊത്തമായിട്ടോ നമുക്ക് വായിപ്പിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പെല്ലിംഗ് എറർ എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് എറർ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നില്ല.
0: അപ്പോൾ മലയാളവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സ് ഏതൊക്കെയാണുള്ളത്?
1: വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടി ഒപ്പം വരുന്ന ഈ നറേറ്റർ പോലുള്ള സ്ക്രീൻ റീഡറിലാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല ഉള്ളൂ. നമ്മൾ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റ് ജാസ് ആണെങ്കിലും NVDA ആണെങ്കിലും അതിനകത്തൊക്കെ തന്നെ മലയാളം TTS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് ഔട്ട്പുട്ട് തരുന്നത് TTS ആണല്ലോ. മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് TTS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ക്രീൻ റീഡറിൽ നമുക്ക് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കേൾക്കാനും മലയാളം എഴുതാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോക്താക്കൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് കാര്യമായ
0: ഗവേഷണം
1: അത് നടക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പ്രൊണൗൺസിയേഷൻ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ തരത്തിലൊരു മാറ്റം ആവശ്യമാണ്. കാരണം ഒരു സ്ക്രീൻ റീഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വായിച്ചു തരുന്ന ഒരു സിന്തസൈസർ നമുക്ക് ലഭ്യമാകണം. ഇപ്പൊ ഗൂഗിൾ സ്പീക്ക് ആണേലും മൈക്രോസോഫ്റ്റിന്റെ സ്പീച്ച് ആണേലും ഒക്കെ തന്നെ മലയാളം നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്.
0: കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ഇതിലും വരുമെന്ന് കരുതാം അല്ലേ? ലാംഗ്വേജിന്റെ ആ ലിമിറ്റേഷൻസ് മാറി ഇപ്പൊ ഒരുപാട് പേർക്ക് സ്ക്രീൻ റീഡർ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിൽ കാഴ്ച ഉള്ള ഒരാള് ഉപയോഗിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരെക്കാൾ മെച്ചമായിട്ട് സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ കാഴ്ച പരിമിതരായ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതോടെ ഇന്ന് പല പ്രധാനപ്പെട്ട തൊഴിലുകളിലും സിവിൽ സർവീസിൽ അടക്കം ധാരാളം കാഴ്ചയില്ലാത്ത വ്യക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടും പ്രോഗ്രാമേഴ്സ് ആയിട്ടും ഒക്കെ തന്നെ പല കമ്പനികളിലും ഇന്ന് കാഴ്ച പരിമിതരായ ആളുകളെ അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്.
0: ഇപ്പോ കൂടുതലും പേര് മൊബൈലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീൻ റീഡറിനെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ്?
1: മൊബൈലിലും ഇന്ന് സ്ക്രീൻ റീഡർ ലഭ്യമാണ്. നോക്കിയോ ഫോണുകളായിരുന്നല്ലോ ആദ്യം സ്മാർട്ട് ഫോൺ രംഗത്തിലേക്ക് വന്നത്. അപ്പൊ അന്ന് സിബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നു നോക്കിയോ ഫോണിൽ ഇറങ്ങിയിരുന്നത്. അതിൽ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റീഡർ ലഭ്യമായിരുന്നു. ആ ടോക്സ് ഉപയോഗിച്ചോ

0: മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊബൈൽ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ മൊബൈലിലൂടെ നമുക്ക് ഇന്ന് കാഴ്ച പരിമിതരായ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടെ മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ടാണ്.
1: എങ്ങനെയാണ് ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് കോൺടാക്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്?
0: അത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ എല്ലാ ഫോണിലും ഈ സൗകര്യം ലഭ്യമാണ്. ആദ്യം അത് എനേബിൾ ചെയ്യുന്നത് ഫോണിന്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്താണ് ഈ ടോക്ക് ബാക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നത്. അവിടെ അത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ മോഡ് അല്പം മാറ്റം വരും. അത് നമ്മൾ സാധാരണ സിംഗിൾ ക്ലിക്ക് ആണല്ലോ മൊബൈൽ ചെയ്യുന്നത്. പക്ഷേ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിന് പകരം ഡബിൾ ക്ലിക്ക് ആവും. ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടോക്ക് ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്, അറിയാതെ ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ രീതിയിൽ നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയും ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അത് ഓഫ് ആക്കാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിൽ നമ്മൾ ടച്ച് സ്ക്രീൻ ആണല്ലോ. അപ്പോൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത് അനൗൺസ് ചെയ്യും. അപ്പൊ അത് കേട്ട് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് എന്നുള്ള ആ ഒരു ഐക്കോൺ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാൽ ബുദ്ധിമുണ്ടാവും. എന്നാലും പൊതുവേ നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാകുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. സ്ക്രീനിലൂടെ നമ്മൾ കൈ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺടാക്ട്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കോൺടാക്ട്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേളത്തിൽ സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ എന്ന് കേട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ സെർച്ച് ബാർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ നമ്മളവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുന്ന കീബോർഡിൽ അപ്പൊ എല്ലാത്ത ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടാക്ട്സുകൾ കാണിക്കും. താഴോട്ട് നമ്മൾ കൈ ടച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് അതിൽ കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാവിഗേഷനിലൂടെയും സ്ക്രീൻ റീഡേഴ്സിന്റെ ചില ജെസ്റ്റേഴ്സ് ഉണ്ട്, അത്തരം ജെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോൺ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും.
1: പുസ്തകം വായിക്കുന്നതിനും ഇതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ടായിരിക്കുന്ന ഓഡിയോ ബുക്സ് വരുന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും.
0: അതെ, ഇപ്പം പല ഓഡിയോ ലൈബ്രറികളും ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സാധാരണ വായിച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിപ്പോൾ സ്ക്രീൻ റീഡർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചില ഓഡിയോ ലൈബ്രറികളിൽ നിന്നുള്ള കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ റീഡർ ഉള്ളപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഇൻസ്റ്റാ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇന്ന് ലഭ്യമാണ്. അപ്പം ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഡോക്യുമെന്റ്സ് വായിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതും വായിച്ച് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ചില പരിമിതികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലുള്ള TTSന്റെ ലഭ്യതക്കുറവ്, വെബ്സൈറ്റുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ചില വെബ്സൈറ്റിലൊക്കെ സ്ക്രീൻ റീഡർ സപ്പോർട്ട് ചെയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ക്യാപ്ചാ കോഡുകളൊക്കെ പലപ്പോഴും റീഡ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഈ AI അതായത്
1: ആർട്ടിഫിഷ്യൽ
0: ഇന്റലിജൻസിന്റെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സ്ക്രീൻ റീഡറിൽ കൂടുതൽ ഇത്തരം നിർമ്മിത ബുദ്ധിയുടെ സപ്പോർട്ടും കൂടി ലഭ്യമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കാഴ്ച ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെ സഹായകമായി തീരും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതോടെ ഇപ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പഠനത്തിൽ കൂടുതൽ അറിവ് ആർജിക്കാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ തന്നെ, അതായത് ഇപ്പം മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ സ്ക്രീൻ റീഡർ ലഭ്യമാണ്, അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ATM മെഷീനുകൾ, ചില ബാങ്കുകളിലൊക്കെ ATM മെഷീനിലൊക്കെ സ്ക്രീൻ റീഡറുകൾ ലഭ്യമാണ്, പക്ഷേ അത് പലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിക്കവാറും ATM മെഷീനിൽ കാണാറില്ല. അപ്പം അതൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സ്ക്രീൻ റീഡർ ലഭ്യമാക്കിയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പത്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്.
1: സ്ക്രീൻ റീഡേഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാം, എന്നിരുന്നാലും അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കരുതുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലേക്ക് കാഴ്ച പരിമിതിയുള്ളവരെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിലും വരട്ടെ. എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം വന്ന് വീണ്ടും ടെക്നോളജി കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരെയും ഒരേ ഒരു സാമൂഹ്യ കൂട്ടായ്മയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ എന്നെല്ലാം പ്രത്യാശിച്ചു.

0: പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജെയ്സൺ തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ആകാശവാണി.
5: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

മെയ് മാസം എന്നാലേ മാണവർക്ക് കോടൈ തിരുവിഴാത്താൻ. ഇന്ത കൊളുത്തും കോടയിലും മഴലേ മുഴിയൻ മഴയിൽ നനയുവത് ഏനോ സുഖംതാൻ നേർകളെ. എന്റെ തമിഴ്ചോൽ മാലയി നികഴ്ചിയിൽ മുതലാവതാക നേർകൾ കേക്കയിരിപ്പത് പള്ളി മാണവർകളാകിയ നക്ഷത്രം കുഴുനർ വഴങ്ങും പൽസുവൈ നികഴ്ചി. നികഴ്ചിയിൽ പങ്കേൽക്കും മാണവർകൾ പ്രിയങ്ക, ദീപ്തി, രമ്യ, ശിവസരിത, രാജേശ്വരി മറ്റും ശക്തീശ്വരി.

തുന്തനന്ദനന്ദനന്ദം മോഹം എന്നും തീയിൽ എൻ മനം വെന്ത് വെന്ത് ഉരുകും. വാനം എങ്കും അന്തബിംബം വന്ന് വന്ന് വിലകും. മോഹമെന്നും ആയപ്പേയനും കൊണ്ടുപോട വേണ്ടും. ഇല്ല എന്ന പോത് എന്തൻ മൂച്ച് നിൻ

നിഗഷിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളുടെ മരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
4: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
3: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
0: വെറും ഒറ്റ ക്ലിക്കിലോ. കൊള്ളാലോ.
1: തുടങ്ങി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ. വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളിലൂടെ സംഗീത സഞ്ചാരം തുടരുകയാണ് ഇന്ന് ഗാനകൈരളി. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിവിധ കാലഘട്ടങ്ങളിലായി വളർച്ചയുടെ പടവുകൾ പണിത കവിശ്രേഷ്ഠരുടെ വരികളിൽ ചിലത് കാലാന്തരത്തിൽ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയപ്പോൾ അത് കേരളീയ സംഗീതത്തിനും മുതൽക്കൂട്ടാകുന്നു. മാനവേദ കവിയുടെയും കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാന്റെയും രചനകൾ, ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്താപരമായ കാവ്യരചന, ഇവയാണ് സംഗീതരൂപത്തിൽ ഇന്നത്തെ ഗാനകൈരളിയുടെ ഭാഗമാകുന്നത്. നമുക്ക് കേൾക്കാം.

മാനവേദ കവിയുടെ രചനയിൽ പിറന്ന നരനാരായണ എന്നു തുടങ്ങുന്ന കൃതി, ഗംഭീരനാട്ടരാഗം, ആദിതാളം, ഡോക്ടർ കെ ഓമനക്കുട്ടി, ജി സീതാലക്ഷ്മി, എസ് ഭാഗ്യലക്ഷ്മി, ലളിതാ ഗോപാലൻ നായർ എന്നിവർ പാടിയിരിക്കുന്നു.

കിളിമാനൂർ വിദ്വാന്റെ കമലവിശിഖ എന്ന് തുടങ്ങുന്ന രചനയാണ് അടുത്തതായി. സാവേരി രാഗം, രൂപകതാളം, രാജു എച്ച് ആര്യനാട് പാടി.

അവസാനമായി ശ്രീനാരായണ ഗുരുവിന്റെ രചന പരഗതി എന്ന് തുടങ്ങുന്നു നാട്ടരാഗം ആദിതാളം. പാടിയത് രാജു എച്ച് ആര്യനാട്.

0: മാനവേദ കവി, ശ്രീനാരായണ ഗുരു, കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാൻ എന്നിവരുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ.

0: ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചനയും സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി
1: റേഡിയോ സ്മരണകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് സാഹിത്യകാരനായ വിമൽകുമാർ രാമങ്കരി.
3: ഓർത്തുനോക്കിയാൽ സ്മരണകളും സങ്കല്പങ്ങളും ചേരുന്നതാണ് ജീവിതം. റേഡിയോയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ബാല്യകാല സ്മരണകളുമായി ഇഴചേർന്ന് നിൽക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ രാമങ്കരി എന്ന ചെറിയ ഗ്രാമം, നിരന്തര ജലസ്പർശത്താൽ ഈറന്മാറാത്ത ഹരിതമനോഹരമായ ഒരു പ്രദേശം. ദശാബ്ദങ്ങൾ മുമ്പ് ജീവിച്ചവർക്കും ഇപ്പോഴും ജീവിതം തുടരുന്നവർക്കും റേഡിയോ ഒരത്ഭുതമായിരുന്നു. അതിലുപരി ആഡംബരമായിരുന്നു. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പട്ടാളക്കാരനായ എൻ്റെ അച്ഛൻ ഒരു റേഡിയോയുമായി വീട്ടിൽ എത്തുന്നത്. അതോടെ ഒരു വസന്തകാലം അല്ല, ഒരു ഉത്സവകാലം തന്നെ ആരംഭിക്കുകയായിരുന്നു. ആകാശവാണിയിലെ വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, അങ്ങനെ പല പല പരിപാടികൾ കൊണ്ട് റേഡിയോ വീടിന് പശ്ചാത്തല സംഗീതം ഒരുക്കി. കുട്ടിക്കാലത്തും കൗമാരത്തിലും റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, ഒരു കുടുംബാംഗം തന്നെയായിരുന്നു. ആ 3 ബാൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ തുകൽച്ചട്ടയുടെ ഗന്ധം ഇന്നും എൻ്റെ സ്മരണകളിലുണ്ട്. അതിൻ്റെ തിളക്കമുള്ള ഡയലിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്ന ചുവന്ന സൂചിയുടെ ചലനഭംഗി എത്രയോ തവണ കുട്ടിയായ ഞാൻ നിരീക്ഷിച്ചിരുന്നിട്ടുണ്ട്. ഇടം വലം നീങ്ങുന്ന ബാൻസ്വിച്ചിൻ്റെ ശബ്ദത്തിൽ പോലും ഒരു സംഗീതമുണ്ടായിരുന്നു. എനിക്ക് റേഡിയോയുടെ സൗഭാഗ്യകാലം സമ്മാനിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ജഗൻമോഹനാണ്. ചേട്ടനും അച്ഛനെ പോലെ മിലിറ്ററിയിലായിരുന്നു. സിഗ്നൽസിൽ ജോലി കിട്ടിയ ചേട്ടൻ 5-6 വർഷത്തെ സർവീസിന് ശേഷം മസ്കറ്റിലേക്ക് പോകാനായി ജോലി രാജിവെച്ച് രാമങ്കരിയിലെത്തി. എന്നാൽ അന്നൊക്കെ ഇന്നത്തേതുപോലെ വിചാരിച്ചാലുടൻ വിദേശത്തെത്താൻ കഴിയുമായിരുന്നില്ല. വിസ വരുന്നതുവരെയുള്ള നീണ്ട ഇടവേളയിൽ ചേട്ടൻ റേഡിയോ റിപ്പയറിംഗ് തുടങ്ങി. രാമങ്കരി കുട്ടനാട് ടാക്കീസ് എന്ന സിനിമാ തിയേറ്ററിനോട് ചേർന്ന് എൻ്റെ അച്ഛന് 2 മുറി കെട്ടിടമുണ്ടായിരുന്നു. അവിടെ പലതരം റേഡിയോകൾ ചേട്ടനെ തേടി വന്നെത്തി. പോക്കറ്റ് റേഡിയോ, 2 ബാൻഡ് റേഡിയോ, 3 ബാൻഡ് റേഡിയോ, 4 ബാൻഡ് റേഡിയോ ഇവയൊക്കെ റിപ്പയർ ചെയ്ത് ചേട്ടൻ പണമുണ്ടാക്കി. റിപ്പയർ ചെയ്തു വയ്ക്കുന്ന റേഡിയോകൾ കുറച്ചു നേരം പാടിച്ചു നോക്കുന്നത് എൻ്റെ ജോലിയായിരുന്നു. തകരാറുണ്ടോ എന്നും മറ്റും അറിയണം. ഇന്നത്തെ ഏതൊരു ഇലക്ട്രോണിക് എഞ്ചിനീയറുടെ ജോലിയേക്കാളും വലിയ പദവിയായിരുന്നു അത് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അക്കാലത്ത് പോക്കറ്റ് റേഡിയോ കീശയിലിട്ട് ഞാൻ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ ഗമയിൽ നടന്നു. അത് മറ്റുള്ളവരുടേതാണെന്ന രഹസ്യം മാത്രം ആരും അറിഞ്ഞില്ല. കുട്ടികൾ ആദരവോടെ വന്ന് എൻ്റെ സുഹൃത്തുക്കളായി. എന്നാൽ ഒരിക്കൽ റേഡിയോ പോക്കറ്റിലിട്ടുകൊണ്ട് ഞാനൊരു പാലം കയറി, ഞാനും റേഡിയോയും ഉൾപ്പെടെ വെള്ളത്തിൽ. അന്ന് ആ സ്വാതന്ത്ര്യം അവസാനിച്ചു. പിന്നെ റേഡിയോയുടെ പരിശോധനകൾ ചേട്ടൻ്റെ മാത്രം ഉത്തരവാദിത്തമായി തീർന്നു. എന്തായാലും കുട്ടനാടിന് അത്ര മോശമല്ലാത്ത ഒരു റേഡിയോ പാരമ്പര്യമുണ്ട്. റേഡിയോ സിനിമ രംഗങ്ങളിലും സാഹിത്യത്തിലും ശ്രദ്ധേയ വ്യക്തിത്വമായിരുന്ന നാഗവള്ളി RS കുറുപ്പ് രാമങ്കരിക്കാരനാണ്. കൂടാതെ കാവാലം നാരായണ പണിക്കർ, ജോൺസൺ പുളുങ്കുന്ന്, മങ്കമ്പു ഗോപാലകൃഷ്ണൻ, അങ്ങനെ പല കുട്ടനാട്ടുകാരും അക്കാലത്ത് റേഡിയോയിലൂടെ സുപരിചിതരായിരുന്നു. നാഗവള്ളി RS കുറുപ്പിൻ്റെ അനുജൻ നാഗവള്ളി RP കുറുപ്പായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് നാഗവള്ളി എന്നുപേരുള്ള ആ പഴയ വീട്. ഒരു ദിവസം ഉച്ച നേരത്തെ ഞാനും ചില ചങ്ങാതിമാരും കൂടി സ്കൂളിലെ സ്റ്റാഫ് റൂമിന് സമീപത്തുകൂടി പോകുമ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ കാവാലം വിശ്വനാഥക്കുറുപ്പ് സാർ മുൻഷി സാറിനോട് പറയുന്നത് കേട്ടു. നാഗവള്ളി വന്നിട്ടുണ്ട്, ഒന്ന് പോയി കാണാം. പിന്നെ വിശ്വനാഥക്കുറുപ്പ് സാർ ഞങ്ങൾ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു, നിങ്ങളും വരീനടാ. അതൊരാജ്ഞയായിരുന്നു. സാറിൻ്റെ നാടകങ്ങളിൽ വേഷമിടാനും NCCയിൽ ചേരാനുമൊക്കെ താല്പര്യം കാട്ടിയതുകൊണ്ടായിരുന്നു ഞങ്ങളോട് ആലോഹ്യം. വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആളായിരുന്നു നാഗവള്ളി RS കുറുപ്പ്. അദ്ദേഹത്തെ ഞങ്ങൾ അന്ന് ആദ്യമായി കണ്ടു. നല്ല മുഖപ്രസാദമുള്ള ഒരാൾ. സാഹിത്യകാരൻ കൂടിയായ കാവാലം വിശ്വനാഥക്കുറുപ്പ് സാറുമായി അദ്ദേഹം സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് കുറച്ചകലെ ആകാശം നോക്കിയിരിക്കുന്ന കോളേജ് കുമാരനെ ചൂണ്ടി നാഗവള്ളി പറഞ്ഞു, എൻ്റെ മോനാ വേണുഗോപാൽ. വേണുഗോപാൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയോ ചിരിക്കുകയോ ചെയ്തില്ല. എഴുതാൻ പോകുന്ന നിരവധി തിരക്കഥകൾക്കു വേണ്ട പ്രചോദനം പ്രകൃതിയിൽ നിന്നും ആവാഹിക്കുകയായിരുന്നിരിക്കാം അദ്ദേഹം. ആ വേണുഗോപാലാണ് പിന്നീട് ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനും ഗായകനും അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിത്തീർന്ന വേണു നാഗവള്ളി. കൗമാരത്തിലെത്തിയതോടെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ NSS കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ചേർന്നു. അവിടെ എൻ്റെ അധ്യാപകരിൽ ഒരാളായിരുന്നു പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്. ONV യുടെ സഹപാഠിയായിരുന്ന കുറുപ്പ് സാർ റേഡിയോയിൽ പതിവായി സുഭാഷിതം അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ സുഭാഷിതങ്ങളുടെയും ഗാന്ധിമാർഗത്തിൻ്റെയും ഒക്കെ ശ്രോതാവായി തീർന്നു. ഞങ്ങളുടെ അകന്ന ബന്ധുവും അച്ഛൻ്റെ സുഹൃത്തുമായിരുന്ന ശ്രീ KN ദാമോദരൻ നായരെ ഓർമ്മ വരുന്നു. ദേശബന്ധു, മലയാള രാജ്യം എന്നീ പത്രങ്ങളിൽ എഡിറ്ററായി ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെത്തുന്നത്. അതുകൂടാതെ റേഡിയോ അമ്മാവൻ എന്നറിയപ്പെട്ടിരുന്ന G ഗംഗാധരൻ നായർ, TN ഗോപിനാഥൻ നായർ എന്നിവരൊക്കെ അവിസ്മരണീയർ തന്നെ. പ്രിയപ്പെട്ട ബാലലോകം കൂട്ടുകാരെ എന്ന ആ സംബോധന മറക്കാനേ കഴിയില്ല. അച്ഛൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ വാത്സല്യം നിറഞ്ഞ ശബ്ദം പോലെ ഒരാകർഷകത ആ വിളിയിലുണ്ടായിരുന്നു. അമ്മ, പോക്കുവയിൽ, കള്ളിച്ചെല്ലമ്മ എന്നിങ്ങനെയുള്ള മികച്ച സാഹിത്യകൃതികളുടെ കർത്താവായ G വിവേകാനന്ദനെയും ഓർമ്മ വരുന്നുണ്ട്. S രാമൻകുട്ടി നായരും TP രാധാമണിയും ചേർന്ന് അവതരിപ്പിച്ച കണ്ടതും കേട്ടതും ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പരിപാടിയായിരുന്നു. മടവൂർ ഭാസിയുടെയും മറ്റ് നാടകങ്ങൾ, രാമചന്ദ്രൻ്റെ കൗതുക വാർത്തകൾ, രഞ്ജിനി എന്ന ചലച്ചിത്രഗാന പരിപാടി, ഇവയൊന്നും ഒരു മലയാളിയുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ലല്ലോ. അമ്മയുടെയും ചിറ്റമ്മമാരുടെയും സ്വരം പോലെ ഞാൻ ഓർക്കുന്ന ശബ്ദമാണ് TP രാധാമണി, KG ദേവകിയമ്മ, CS രാധാദേവി തുടങ്ങിയവരുടേത്. ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി നടക്കുമ്പോഴാണ് റേഡിയോ കുട്ടനാട്ടിലുള്ള സകലരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് നെഹ്റു ട്രോഫി ആരംഭിക്കുന്നത്. എങ്കിലും കമൻട്രി വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കും. അത് കേൾക്കാൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒത്തുകൂടും. ട്രാൻസിസ്റ്റർ ഉള്ളവർ അത് മുറ്റത്ത് മരക്കൊമ്പിലോ മറ്റോ കെട്ടിത്തൂക്കും. വലിയ റേഡിയോ ഉള്ളവർ മുറിയുടെ വാതിലുകളും ജനാലകളും ഒക്കെ മലർക്കെ തുറന്നിടും. വള്ളംകളി കമൻ്ററി കേൾക്കാൻ എത്തുന്നവർക്ക് ആ ദിവസം തിണ്ണയിലോ ജനാലയ്ക്കലോ വാതിൽക്കലോ ഇരിക്കുന്നതിലൊരു തടസ്സവുമില്ല. നാഗവള്ളി RS കുറുപ്പ്, അലക്സ് വള്ളക്കാലി, രവീന്ദ്രൻ നായർ എന്നിങ്ങനെയുള്ളവരായിരുന്നു ആദ്യകാല കമൻറ്റേറ്റർമാർ. അവരുടെ വാഗ്ധോരണയിൽ മയങ്ങി ശ്രോതാക്കൾ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ അങ്ങനെ ഇരിക്കും. അന്തിമ ഫലം അറിയുന്നതുവരെ ശ്വാസമടക്കി പിടിച്ചാണ് ആ ഇരിപ്പ്. പിന്നീട് PD ലൂക്ക്, ജോസഫ് ചേന്നാട്ടുശ്ശേരി, അങ്ങനെ പലരും ഈ രംഗത്ത് അവരുടേതായ സംഭാവനകൾ നൽകി. റേഡിയോയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില സന്തോഷങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അത്തരം ഗാനങ്ങൾ എഴുതണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാവാലം നാരായണപ്പണിക്കരുടെയും ജോൺസൺ പുളുങ്കുന്നിൻ്റെയും മങ്കമ്പു ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ ഗാനങ്ങൾ ഞാൻ റേഡിയോയിലൂടെ കേട്ട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഞാനും ഗാനങ്ങൾ എഴുതി തുടങ്ങി ആകാശവാണിക്ക് മുടങ്ങാതെ അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ എനിക്കും നറുക്കു വീണു എന്ന് പറയട്ടെ. എൻ്റെ ഒരു ഗാനം ആകാശവാണി സ്വീകരിച്ചതായി അറിയിപ്പ് വന്നു. എനിക്ക് വളരെ സന്തോഷമായി. ശ്രീ KP ഉദയഭാനുവാണ് ഗാനത്തിന് ഈണം നൽകിയത്. V രാധാകൃഷ്ണൻ പാടിയ ആ ഗാനം ആകാശവാണിയിലൂടെ ഒഴുകി വന്നു. ഓമനിക്കാനൊരു സ്വപ്നമുണ്ടോർമ്മയിൽ, താമരപ്പൂമണം പോലെ എന്നാരംഭിക്കുന്ന ലളിതഗാനമായിരുന്നു അത്. പത്രവാർത്തകൾക്ക് ഒരുതരം നിർജീവതയുണ്ട്. പത്രക്കടലാസിൻ്റെ വെണ്മയെ മുറിവേൽപ്പിച്ച് അക്ഷരങ്ങൾ അങ്ങനെ കിടക്കും. എന്നാൽ റേഡിയോ സ്വയം ഒരു ശബ്ദമാന്ത്രികനായി നമ്മെ സ്വാധീനിക്കുന്നു. റേഡിയോയിലെ മനുഷ്യ ശബ്ദത്തിൽ സജീവത്വമുണ്ട്, പ്രസാദാത്മകതയുണ്ട്, സൗഹൃദഭാവമുണ്ട്. ആ സൗഹൃദഭാവമാണല്ലോ മനുഷ്യത്വത്തിൻ്റെ മുഖമുദ്ര. നല്ല ഓർമ്മകളുടെ കാലം കടന്നുപോയി എന്നോർത്ത് ദുഃഖിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു നല്ല കാലമുണ്ടായിരുന്നു എന്നോർത്ത് ആഹ്ലാദിക്കുക. അപ്പോൾ ഗാനം നിലച്ചിട്ടും തുടരുന്ന വാദ്യസംഗീതം പോലെ സ്മരണകൾ നമ്മെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: ഇതുവരെ റേഡിയോ സ്മരണകൾ പങ്കുവച്ചത് സാഹിത്യകാരനായ ബിമൽകുമാർ രാമങ്കരി.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ്

0: പത്ത് മുതൽ പതിനെട്ട് വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

നജീം അർഷാദും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

ഒരു ഗാനം കൂടി. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണും പാടിയത്. ഗാനരചന ശരത് വയലാർ, സംഗീതം ദേവ് ജ്യോതി മിശ്ര.

ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സായം സന്ധ്യ തുടുത്തു, കവിയുടെ ഭാവന ചിറകുവിടർന്നു, ദേവൻ പകൽക്കുറി എഴുതിയ ഗാനം. സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

സത്യൻ പരമേശ്വരൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനം എഴുതിയത് വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ. പുലർകാലമേ പുലർകാലമേ എന്ന് തുടങ്ങുന്നു.

അവസാനമായി, കുടമുല്ലപ്പൂവുകൾ കാറ്റേറ്റു നിൽക്കുമീ, തൊടിയിലെ കുളിരേറ്റു ഞാൻ നിൽക്കവേ. ഗാനം എഴുതിയത് ജ്യോതിലക്ഷ്മി എൽ, സംഗീതം നൽകിയത് ബേബി ചമ്മോത്.

0: ദേവൻ പകൽക്കുറി, വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ, ജ്യോതിലക്ഷ്മി എൽ എന്നിവർ ഗാനങ്ങളെഴുതി, സത്യൻ പരമേശ്വരൻ, ബേബി ചെമ്മോത്ത് എന്നിവർ സംഗീതം നൽകി. സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസി ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
2: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
2: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു

0: അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടിവിക്ക് ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
3: നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വേർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വേർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വേർട്ടിബ്ര, നട്ടെല്ലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വേർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടെല്ലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസിൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ടു തൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞുനിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൗർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായിത്തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്ചറിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികൾ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന

കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കു കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയ കലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നുകിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, സിടി, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിനു ശേഷം വിയർപ്പിക്കുന്നത് കൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്ഥി, പിജു, മാത്രാവസ്ഥി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്ഥി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയും.

0: എന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
2: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
1: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ

0: സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന രണ്ട് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പിഎം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു.

ാകുന്ന ലോകവും ഇന്ത്യയും മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ ശ്രോതാക്കൾ, കഥകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രഞ്ജിനി പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കഥ അന്യദേശത്തു നിന്നാണ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്ന് ആർ കൃഷ്ണമൂർത്തി, ഗീത കൃഷ്ണമൂർത്തി എന്നിവർ എഴുതിയ കഥയാണ്. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ശാരദരജനി ദീപമുയർന്നു എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് നിന്ന് ആർ കൃഷ്ണമൂർത്തിയും ഗീത കൃഷ്ണമൂർത്തിയും.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. ആലപ്പുഴ കിടങ്ങറ നിന്ന് പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്താണ് അടുത്തത്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ എന്നുതുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിത്രം പഴശ്ശിരാജ. ഈ ഗാനം ഭാര്യ ശ്രീദേവി, മകൻ ശ്രീരാജ്, മകന്റെ ഭാര്യ രമ്യ, പേരക്കുട്ടി നന്ദന എന്നിവർക്കായിട്ടാണ് സമർപ്പിക്കുന്നത്. പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങറ, ആലപ്പുഴ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

0: മെയ് 11, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് M. നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495653 9495653 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുന്നത് മലപ്പുറം പുലാമന്തൂൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരാണ്. ഇവർക്ക് കേൾക്കേണ്ട ഗാനം പാൽക്കടൽ എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാമും മാധുരിയും സംഘവും പാടിയ ദിവാസ്വപ്നം എന്നെനിക്കൊരു പേര് തന്നു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം A.T. ഉമ്മർ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
3: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരി.
4: അടൂർ നിന്ന് സതീഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ് അടുത്തത്. ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി എന്ന ഗാനം. ശ്രീകുമാരൻ തമ്പി എഴുതി, MS

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് സതീഷാണ് ഞാൻ. എനിക്കിന്ന് രഞ്ജനിയിൽ കൂടി കേൾക്കേണ്ട ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് അതിമനോഹരമായി ആലപിച്ച ഒരു രാഗമാല കോർത്ത് സഖി ബാഷ്പധാരിയായി എന്നുണങ്ങുന്ന ഗാനമാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുമുണ്ട്. ഞായറാഴ്ചത്തെ രഞ്ജിനി കേൾക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ കൂടി ഗാനം കേൾപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ കത്ത് നിർത്തുന്നു സതീഷ് പുതുശ്ശേരി. ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, നൌഷദലി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്ന് മനോഹരൻ്റെതാണ്. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരുമോ? കാണാൻ കൊതിച്ച് എന്ന സിനിമയിലെ സ്വപ്നങ്ങളൊക്കെ

യും പങ്കുവയ്ക്കാം. എന്തുടങ്ങുന്ന ഗാനമാണ് വെച്ചു തരുമല്ലോ എന്നാണ് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ചോദിക്കുന്നത്. കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാധരൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ സ്ഥിരം ശ്രോതാവായ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തുള്ള സുഹൃത്ത് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണന് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ചില്ല് എന്ന ചിത്രത്തിലെ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജനിലൂടെ കേൾപ്പിക്കണം. ബേബി പാപ്പാളിൽ മുഹമ്മ ആലപ്പുഴ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചില്ല് എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പും എം ബി ശ്രീനിവാസനും ഒരുക്കി, യേശുദാസ് പാടിയ ഗാനം.

ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺതാഴം എന്ന സ്ഥലത്തു നിന്നും രാജേഷ് ഗോപാൽ. ഞാൻ നിന്നോട് പലപ്പോഴും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കാറുണ്ട്. അപ്പോഴെല്ലാം നീ അത് പരിഗണിച്ചിട്ടുമുണ്ട്. ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം 1992 റിലീസ് ചെയ്തു.

ജോൺസൺ ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ പിറന്ന് പൂച്ചയ്ക്ക് ആരു മണികെട്ടും എന്ന ചിത്രത്തിലെ ചിത്രയും എം ജി ശ്രീകുമാർ പാടിയ സംഗീതമേ സാമജേ സരസ സല്ലാപമേ എന്ന ഗാനമാണ് ആവശ്യപ്പെടുന്നത്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ കാത്തിരിക്കും എന്ന് രാജേഷ് ഗോപാൽ തുമ്പമൺ താഴം പത്തനംതിട്ട.

0: വേനൽക്കാലാരോഗ്യം ആയുർവേദത്തിലൂടെ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ആലപ്പുഴ മാന്നാർ നിന്ന് അനിൽകുമാർ അയച്ച കത്താണ്. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്ത് നിന്നുമാണ് കത്തയക്കുന്നത്. ചിത്രം മായാമയൂരം. ആമ്പല്ലൂർ അമ്പലത്തിൽ എന്ന ഗാനമാണ് വേണ്ടത്, യേശുദാസ് പാടിയത്. ഈ ഗാനം അടുത്ത രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കത്തിച്ചൊരുക്കുന്നു. ഈ ഗാനം എൻ്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കൾ ഗീതു, അമയ, പേരക്കുട്ടി, നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. മായാമയൂരം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ നീലകണ്ഠന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. പകൽക്കിനാവ് എന്ന സിനിമയിലെ നിദ്രതൻ പാലാഴി നീന്തിക്കണം എന്ന ഗാനം. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ നീലകണ്ഠൻ. പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനമാണിത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഇണം പകർന്നത് BA ചിദംബരനാഥ്.

ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച് ഇഷ്ടഗാനങ്ങൾക്ക് ആവശ്യപ്പെടുക. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104. ശുഭദിനാശംസകളോടെ കുരീപ്പുഴ സജീവ്. രഞ്ജിനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 2:30 കേൾക്കാം.
1: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
2: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരി.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
1: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിൻ്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ചു വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിൻ്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
2: നിക്കോ, ഇവിടെ ഞാൻ എത്തി. ഇതേ നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
3: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
2: എടാ, ഞാനും ഉണ്ടായിരുന്നു. നീ അതിനറിഞ്ഞിട്ട് വേണ്ടേ?
3: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
2: ഇവൻ ഇപ്പോഴും ഉന്മേഷവാനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവനൊരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
3: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
4: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
3: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
2: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
3: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
2: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
3: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
2: നാളെ രാവിലെ അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
3: അത് നല്ലതാ. ഒരേ കിടപ്പ് വേണ്ട.
2: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
3: ഇല്ല. ആരൊക്കെ കാണും?
2: പ്രധാനികളെല്ലാരും ഉണ്ട്.
3: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
2: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
3: എനിക്ക് മനസ്സിലായി. സമറ്റോ?
2: അതെ, സമറ്റോ.
3: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
2: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
4: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
3: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
2: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
3: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
2: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാവം, ചിലപ്പോൾ സമറ്റോവ് ഒരു കുട്ടിയെപ്പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്, വെറുപ്പിച്ചുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
3: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യവും അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
2: എന്താണ് എന്താണ് സംഭവിച്ചത്?
3: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
2: എന്ത് പെയിന്റർ?
3: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽപ്പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
2: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
4: പത്രം കണ്ടില്ല.
2: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
4: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
3: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
2: അവരയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
3: അതിനെന്ത് തെളിവാണുള്ളത്?
2: അവർക്ക് തെളിവുകൾ വേണ്ട.
3: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
2: നിക്കോ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റോ എല്ലാം പറഞ്ഞു.
3: നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
2: ചതിക്കല്ലേ ഡോക്ടർ.
3: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്. കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
2: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
3: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണ് അത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
2: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
4: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
2: നിക്കോ, ഡാ, നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
4: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
2: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെപ്പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
3: ഞാനെപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
2: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
3: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
2: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞ് നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കൻ, അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണപ്പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അത് അവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
3: പെയിന്ററോ നിക്കോളയോ?
2: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
3: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
2: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റ് അടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നതാ? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
10: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്. എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
9: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
12: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
13: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾ, സംഗീതം എ ജെ ജോസഫ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. പി ജയചന്ദ്രൻ പാടി ഗാനം, ചിത്രം ധീര, ഗാനരചന പൂജൽ ഖാദർ, ഈണം പകർന്നത് രഘുകുമാർ.

ഒന്ന് രണ്ട് മൂന്ന്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. പൂച്ചൽഖാദന്റെ വരികൾക്ക് രാജസേനന്റെ ഈണം.

0: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റുമായതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.
1: ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. അമ്മയ്ക്കായി മാതൃദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരി.
2: കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ ചിത്രപാടി ഗാനം. ചിത്രം പാവം പാവം രാജകുമാരൻ.
3: കിളിയേ

0: കൂട്ടുകാരി.
1: അമ്മ വളരെ മെലിഞ്ഞിട്ട കൃഷകാത്രിയാണ്, വളരെ സൗമ്യയാണ്. എങ്കിലും അച്ഛനേക്കാളും ശക്തിയായിരുന്നു അമ്മ. എല്ലാവർക്കും താങ്ങ, അച്ഛന് പോലും താങ്ങ അമ്മയായിരുന്നു. കണ്ടെല്ലാവർക്കും മനസ്സിലായില്ലെന്ന് മാത്രം.
2: ഇന്ന് കൂട്ടുകാരിയിൽ അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ മാതൃദിനമായി ആചരിക്കുന്നു. ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല അമ്മയോടുള്ള നമ്മുടെ സ്നേഹം. സുഗതകുമാരി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്.
1: അമ്മ വെളിച്ചമായിരുന്നു, അമ്മ സ്നേഹമായിരുന്നു, ശക്തിയായിരുന്നു, വഴികാട്ടിയായിരുന്നു, അറിവായിരുന്നു, എല്ലാമായിരുന്നു അമ്മ. എന്നും അങ്ങനെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 50 വയസ്സ് മറ്റും ആയതിനു ശേഷമാണ് അമ്മ യാത്രയായത്. അതുവരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അമ്മ തന്നെയായിരുന്നു.

1908 അന്ന ജാർവിസ് എന്ന വനിത തന്റെ അമ്മ ആൻ റീസ് ജാർവിസിനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് മാതൃദിനം ആദ്യമായി ആഘോഷിച്ചത്. യു എസിലാണ് ലോകത്താദ്യമായി മാതൃദിനം കൊണ്ടാടിയത്.

0: നമ്മളിൽ ചിലർക്ക് അമ്മയേക്കാൾ പ്രിയം മുത്തശ്ശിയോടായിരിക്കും. മുത്തശ്ശിയെക്കുറിച്ചുള്ള ബാലാമണി അമ്മയുടെ ഓർമ്മകൾ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും എടുത്തത്.
1: ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരുടെ മേൽനോട്ടത്തിലാണ് വളർന്നത്. സദവേ ക്ഷീണിച്ച അമ്മയെ കുട്ടികളുടെ ഭാരമേൽപ്പിക്കാൻ അവർക്ക് മടി തോന്നിയിട്ടുണ്ടാവും. അമ്മയൊത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈശ്വര പ്രക്രിയയും ഒപ്പമാണ് വളർന്നത്. പണ്ടത്തെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അതുപോലെ ഞങ്ങളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവരെ നിധിയായി കരുതുന്നു.

അമ്മ, മധുരവും കരുണയും ത്യാഗവും നിറഞ്ഞ വാക്ക്. അമ്മയ്ക്ക് പകരം മറ്റൊന്നുമില്ല ഈ ലോകത്തിൽ. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും മക്കളെ ചേർത്ത് പിടിച്ച് മക്കളുടെ വിജയത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ത്യജിക്കുന്ന അമ്മ. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും വെളിച്ചവും ഊർജവും പകർന്നു നൽകുന്ന അമ്മ ഓരോ മക്കളുടെയും കൂട്ടുകാരിയാണ്.

0: അമ്മയെക്കുറിച്ച് മീര പറയുന്നത് കേൾക്കാം.
1: അമ്മയാണ് എന്നെ രാവിലെ എണീപ്പിക്കുന്നത്, അമ്മയാണ് എനിക്ക് എന്നെ കുളിപ്പിക്കുന്നതും, എനിക്ക് യൂണിഫോം ഇട്ടരുന്നതും, പിന്നെ എനിക്ക് ഫുഡ് തരുന്നതും, പിന്നെ എൻ്റെ തല കെട്ടിത്തരുന്നതും, സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കുന്നതും എൻ്റെ അമ്മയാണ്. എനിക്കുള്ള ലഞ്ച് സ്നാക്സ് എല്ലാം അമ്മ എനിക്ക് ഉണ്ടാക്കി ലഞ്ച് കിറ്റി തരും. പിന്നെ അമ്മ എനിക്ക് എന്നെ എൻ്റെ കൂടെ കളിക്കും. പിന്നെ നമ്മൾ കഥ പറഞ്ഞ് കളിക്കും.

0: നമ്മുടെ ആദ്യത്തെ ഗുരുവും വഴികാട്ടിയുമാണ് അമ്മ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരുമ്പോൾ നമുക്ക് ആശ്വാസമായി തീരുന്നത് അമ്മയുടെ സാമീപ്യമാണ്. തന്നെ വിട്ടുപോയ അമ്മയെക്കുറിച്ച് അശ്വതിയുടെ ഓർമ്മകൾ.
1: അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതും എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതും ഒക്കെ നമുക്കൊരു ആകപ്പാടെ കൺഫ്യൂഷനാണ്. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വരാൻ കാരണക്കാരായവരിൽ ഒരാൾ, അതിലേറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരാൾ അമ്മ തന്നെയാണ്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ നമ്മളെ അമൃതൂട്ടി വളർത്തി നമ്മൾ നടക്കും. നമ്മളൊന്ന് ചെറുതായിട്ട് വീഴുകയോ നമ്മൾ കരയുകയോ ചെയ്താൽ പിടയുന്ന മനസ്സുമായിട്ട് നമ്മളെ കൊണ്ട് നടക്കുന്ന നമ്മുടെ അമ്മ. ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരമ്മയാകുമ്പോഴാണ്. അമ്മ നമ്മളെ എങ്ങനെയാണ് കൊണ്ട് നടന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ഘട്ടം നമ്മൾ വളർന്നൊരു പക്വതയായിക്കഴിഞ്ഞ് നമ്മളൊരു ഫാമിലിയിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അമ്മയെ വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അന്നേരവും നമുക്കെന്തെങ്കിലും വിഷമമുണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കുക അമ്മയാണ്. നമ്മളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ, അമ്മയുടെ അടുത്തേക്ക് തിരിച്ചോടിപ്പോകാൻ നമ്മളൊരു വെമ്പൽ കൊള്ളും. കാരണം അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അത് അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ തിരക്കുകൾ നല്ല തിരക്കായിട്ട്, അമ്മ ഒരു വളരെ മികച്ച രീതിയിൽ കുടുംബം നോക്കിക്കൊണ്ട് പോയൊരു വ്യക്തിയാണ്. ജോലി അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു മിടുക്കിയായ ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. അപ്പോൾ നമുക്ക് അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അമ്മ എപ്പോഴും നമ്മുടെ ഒരു റോൾ മോഡലായിരിക്കും. അപ്പോൾ അമ്മയെപ്പോലെ ആകണം എന്ന് ആയിരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. നമ്മളെപ്പോഴും അമ്മയെപ്പോലെ ആകാൻ ശ്രമിക്കാറുണ്ട്. ചെറുതിലെ തൊട്ടേ നമ്മൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരു അത്താണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അമ്മ തന്നെയായിരിക്കും. നമുക്കുണ്ടാവുന്ന ദേഷ്യം അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ അമ്മയുടെ പുറത്തായിരിക്കും തീർക്കുന്നത്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നത് ശരിക്കും അർത്ഥവത്തായ ഒരു വാക്കാണ്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും എന്ന് നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നമ്മൾ ഇറക്കി വെക്കുന്നത് നമ്മുടെ അമ്മയുടെ അടുത്താണ്. പക്ഷേ അത് അമ്മ മനസ്സിലാക്കും. അവളുടെ വിഷമമാണ്, അല്ലെങ്കിൽ അവൾക്ക് വേറെ എങ്ങും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ എന്നോട് തീർക്കുന്നതെന്ന് വ്യക്തമായിട്ടത് അമ്മമാർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയിട്ട് 4 മാസമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ എന്ന് പറയുമ്പം ഞാൻ ഇമോഷണലായി പോകും സംസാരിക്കും. കാരണം വളരെ ഞാൻ അതിൽ നിന്നും മാറി വന്നിട്ടില്ല. ആ ഒരു ആഘാതത്തിൽ നിന്നും എനിക്ക് ഇതുവരെയും ഒരു മുക്തി നേടാൻ സാധിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ഏറ്റവും ഒരു തൃപ്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അവസാന കാലത്ത് എൻ്റെ അമ്മ എന്നെ എങ്ങനെ കൊണ്ടു നടന്നു കരുതലോടെ, അതേ കരുതലോടെ എനിക്ക് എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയായിട്ടുള്ളൊരു സംഭവം. എല്ലാവരും മനസ്സിൽ വെക്കേണ്ടുന്നൊരു കാര്യം അത് അച്ഛനായാലും അമ്മയായാലും. എങ്കിലും ഇപ്പം മാതൃദിനമായതുകൊണ്ട് ഞാൻ അമ്മയുടെ കാര്യം പറയുന്നതെന്ന് മാത്രം. അമ്മമാരെ നമ്മളെ എങ്ങനെ അവർ സംരക്ഷിച്ചോ അതിലൊരു പടി മുകളിലായിരിക്കണം തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന സംരക്ഷണവും കരുതലും. എന്നിൽ മാത്രമേ നമുക്ക് പിന്നീടൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമുക്ക് മനസ്സ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ്

മക്കളുടെ ആദ്യത്തെ വിളി, ആദ്യത്തെ ചുവട്, ആദ്യത്തെ പാഠം, ഇതിനെല്ലാം സാക്ഷിയാകുന്നത് അമ്മയുടെ നിറഞ്ഞ പുഞ്ചിരിയാണ്. തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കുഞ്ഞിനെ ഉറക്കുന്ന, തൻ്റെ വിശപ്പ് മാറ്റിവെച്ച് മക്കൾക്ക് അന്നം നൽകുന്ന നിസ്വാർത്ഥതയുടെ പേരാണ് അമ്മ.

0: രശ്മി ഗിരീഷ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
1: ഓൾ വിമൻ ബിക്കം ലൈക് ദിയർ മദേഴ്സ്, ദാറ്റ്സ് ദിയർ ട്രാജഡി, നോ മാൻ ഡസ്, ദാറ്റ്സ് ഹിസ്. ഓസ്കാർ വൈൽഡിന്റെ പ്രശസ്തമായ ഒരു ചൊല്ലാണിത്. മിക്ക സ്ത്രീകളുടെയും ജീവിതത്തോട് വളരെ ചേർത്ത് വെക്കാവുന്ന ഒന്നാണിതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ അമ്മ എനിക്കൊരു റോൾ മോഡൽ ഫിഗർ തന്നെയായിരുന്നു. കർക്കശക്കാരിയായ ഒരു അധ്യാപിക ആയിരുന്നുവെങ്കിലും അമ്മയുമായുള്ള എന്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. 80-90കളുടെ കാലത്ത് ബാല്യകൗമാരങ്ങൾ കടന്നുപോയ പെൺകുട്ടികളുടെ മുന്നിൽ അരുതുകളുടെ ഒരു വലിയ ലോകമുണ്ടായിരുന്നു. അവിടെ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾ തീർത്ത് അവരുടെ അമ്മമാരും ഉണ്ടായിരുന്നിരിക്കണം. എന്റെ കാര്യത്തിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുതിർന്ന് അമ്മയോട് എതിർത്ത് പറയാനുള്ള ഒരു ശേഷി വന്നത് മുതൽ ഞാനും അമ്മയും തമ്മിൽ ഒരുപാട് ഫ്രിക്ഷൻസും ഒരുപാട് കോൺഫ്ലിക്ട്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ബാക്ക് ഓഫ് മൈ മൈൻഡ് അമ്മയുടെ ഒരു വ്യക്തിത്വം തിളങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ എന്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നെല്ലാം പഠിച്ചത് അമ്മയിൽ നിന്നാണ്. അമ്മ വളരെ വലിയൊരു പാഠപുസ്തകമായിരുന്നു എനിക്ക്. ഇന്ന് അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. എങ്കിലും ജീവിതത്തിലെ വലുതും ചെറുതുമായ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അമ്മയുടെ സാന്നിധ്യം ശക്തമായ ഒരു ഉൾവിളിയായി ഞാൻ അനുഭവിക്കാറുണ്ട്. ജീവിതത്തിന്റെ കാവൽ മാലാഖയായി അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.

പുതിയ കാലത്തെ അമ്മ പരമ്പരാഗതമായി നാം കണ്ടിരുന്ന അമ്മ സങ്കല്പങ്ങളിൽ നിന്ന് ഏറെ മുന്നിലാണ്. വീടിനുള്ളിലെ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കാതെ ലോകത്തെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന കരുത്തുള്ള വ്യക്തിത്വമായി അമ്മ മാറിക്കഴിഞ്ഞു.

ഇന്നത്തെ അമ്മമാർ ഒരേ സമയം മികച്ച ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തമുള്ള വീട്ടമ്മമാരുമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനൊപ്പം തന്നെ മക്കളുടെ കാര്യങ്ങളിലും വീട്ടുജോലികളിലും അവർ കൃത്യമായി ഇടപെടുന്നു. സാങ്കേതിക വിദ്യകളിൽ പരിജ്ഞാനം നേടിയവരാണ് ഇന്നത്തെ അമ്മമാർ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസുകൾ നിയന്ത്രിക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനും പുതിയ വിവരങ്ങൾ ഇന്റർനെറ്റിലൂടെ കണ്ടെത്താനും അവർക്ക് പ്രാവീണ്യമുണ്ട്. മക്കളെ ഡിജിറ്റൽ ലോകത്തെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഇന്നത്തെ അമ്മമാർക്ക് കഴിയുന്നതും അതുകൊണ്ടാണ്. ഇന്നത്തെ അമ്മമാർ മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ മാനസിക വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. സ്വന്തം മാനസികാരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമേ കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയൂവെന്ന് അമ്മമാർ തിരിച്ചറിഞ്ഞ കാലമാണിത്. അതുകൊണ്ട് തന്നെ ത്യാഗത്തിന്റെ മാത്രം പ്രതീകമായിരുന്ന അമ്മ ഇന്ന് സ്നേഹത്തോടൊപ്പം തന്നെ കരുത്തിന്റെയും അറിവിന്റെയും കൂടി അടയാളമാണ്. കാലം മാറുമ്പോൾ നമ്മൾ വളരുമ്പോൾ പലപ്പോഴും ഈ തണലിനെ നമ്മൾ മറന്നു പോകാറുണ്ടോ? തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആ വലിയ സ്നേഹത്തെ വാക്കിനാൽ പോലും തലോടാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. മക്കളുടെ ഒരു നോക്കിനായി, ഒരു ഫോൺ വിളിക്കായി കാത്തിരിക്കുന്ന എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ദൈവത്തിനു പോലും മറ്റൊരു സൃഷ്ടിയില്ല. വാർദ്ധക്യത്തിൻ്റെ തളർച്ചയിൽ ആ കൈകൾ വിറയ്ക്കുമ്പോൾ, ഓർമ്മകൾ മങ്ങുമ്പോൾ കൈപിടിച്ച് കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നമ്മൾ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നമ്മെ ചേർത്ത് പിടിച്ചത് ആ കൈകളാണ്. അമ്മയ്ക്ക് വേണ്ടത് പണമോ ആഡംബരമോ ഒന്നുമല്ല, മറിച്ച് മക്കളുടെ സാമീപ്യവും പരിഗണനയുമാണ്. മാതൃദിനം എന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല. നമ്മുടെ തിരക്കുകൾക്കിടയിലും ആ സ്നേഹത്തെ ഓർമ്മിക്കുവാനും അമ്മമാർ അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും സ്നേഹവും നൽകാനും നമുക്ക് സാധിക്കണം. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അമ്മയില്ലാത്ത വീട് ശൂന്യമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ഓരോ വീടിനെയും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നിറവുള്ളതാക്കി മാറ്റുന്ന ഓരോ അമ്മയ്ക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.

അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, രചന അജിത അരവിന്ദ്.

0: എഴുത്തുകാരി.
1: ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563 9496593 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി മെയ് 11, അതായത് വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
0: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന

0: രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
8: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
9: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
10: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
11: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
10: എന്നിട്ട്?
11: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
9: 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
11: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
9: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. 11 തിങ്കളാഴ്ച രാത്രി 9:30.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ

0: മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവ വേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

പൂവച്ചൽ ഖദർ എഴുതി, രവീന്ദ്രൻ ഇണപകർന്ന്, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചൂള. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കൈതപ്രം എഴുതി, എസ് പി വെങ്കടേഷ് ഇണപകർന്ന്, യേശുദാസ് പാടിയതാണ്.

തുടർക്കഥ എന്ന ചിത്രത്തിൽ ചിത്രപാടി ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വെള്ളി വെളിച്ചത്തിൽ തുടർന്ന് കേൾക്കാം.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: റസീന.
1: സ്ഥലം?
2: ട്രിവാൻഡ്രം.
1: എവിടെയാണ്?
2: ആര്യനാട്.
1: ഇന്നിങ്ങനെ കൂട്ടുകാരോടൊപ്പം മ്യൂസിയത്തിൽ ചുറ്റിക്കറങ്ങാനൊക്കെ ഇറങ്ങിയതാണോ?
2: അല്ല, ഞങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്യണം ഇവിടെ. അപ്പൊ കുറച്ച് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഇറങ്ങിയതാണ്.
1: ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്?
2: ഞങ്ങൾ ബി എ ഹിസ്റ്ററി, സെക്കൻഡ് ഇയർ.
1: ബി എ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
2: കൊള്ളാം.
1: ഇഷ്ടപ്പെട്ടു?
2: ഇഷ്ടപ്പെട്ടോ ചോദിച്ചാ കുഴപ്പമില്ല.
1: പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഹിസ്റ്ററി തന്നെ എടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം.
2: പ്ലസ് ടുവിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് പ്ലസ് വണ് തുടങ്ങുമ്പോൾ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കണമെന്നുണ്ടായിരുന്നു. അഡ്മിഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് എഫ് എ യു ജി പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനറായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സൈക്കോളജി അങ്ങനെ പഠിച്ചു.
1: എവിടെയാണ് പഠിക്കുന്നത്?
2: വുമൻസ് കോളേജ്, വഴുതക്കാട്.
1: ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് അവധിയാണോ?
2: ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവധി. 20-ാം തീയതി എക്സാം തുടങ്ങും.
1: അപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു?
2: ഒന്നും ആയിട്ടില്ല, കാരണം ഇതൊക്കെ ഇവിടെ വരണോണ്ട് തന്നെ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല.
1: പഠിക്കുന്നൊക്കെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആണോ?
2: കമ്പൈൻ സ്റ്റഡി ഒന്നുമല്ല, വീട്ടില് നമ്മള് നോട്ട്സ് ഒക്കെ എടുത്ത് കുറച്ച് സമയക്കല്ലേ കിട്ടും. അതുകൊണ്ട് തന്നെ
1: അവരൊരു വീട്ടിലിരുന്ന് പഠിക്കും.
2: വീട്ടിലിരുന്ന് പഠിക്കും.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഉമ്മ, പാപ്പ, എനിക്കൊരു അനിയത്തി, പിന്നെ ഞാനും.
1: അനിയത്തി എത്രാം ക്ലാസ്സിലാണ്?
2: അവള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു.
1: ഏത് വിഷയമാണോ?
2: PHSC കൊമേഴ്സ്.
1: ഇപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ?
2: ഫ്രീ ടൈം കിട്ടുമ്പം പാട്ട് കേൾക്കും, പിന്നെ എന്താ എന്തെങ്കിലും സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും. അതൊക്കെ തന്നെ.
1: പാടുന്ന ആളാണോ?
2: അല്ല, പാടൂല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
2: ആ, പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: ലയൺസിലുമേലെ ചിരിമണിമുല്ലേ എന്ന് പറയുന്ന പാട്ട്.
1: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു. ഓക്കെ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തീരുകയാണ്. പേരെന്താ?
1: ധനലക്ഷ്മി.
0: നല്ല പേരാണല്ലേ. സ്ഥലം?
1: സ്ഥലം നെയ്യാറ്റിങ്ങര.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാൻ ഐടി ഫീൽഡാണ്.
0: എവിടെയാണ്?
1: ബാംഗ്ലൂർ.
0: ഇപ്പോ നാട്ടില് ലീവിന് വന്നാണോ?
1: ആ, ഞാൻ ഇപ്പൊ ലീവിനായിട്ടാണ്.
0: എങ്ങനെ ഉണ്ട് ബാംഗ്ലൂർ ജീവിതമൊക്കെ?
1: ബാംഗ്ലൂർ ഞാൻ ഇപ്പൊ പോയിട്ട് 2-3 മാസം ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ പോയിട്ട് ഫസ്റ്റ് ലീവിനായിട്ട് വന്നതേ. കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്.
0: അവിടെ എങ്ങനെയാണ് ജീവിത രീതിയൊക്കെ?
1: ഞങ്ങളവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് ഗേൾസ് മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ അവർ തന്നെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. വേറെ സ്റ്റേയുടെ കാര്യങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ജോലിയും വർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്.
0: ഫുഡ് എങ്ങനെ, നിങ്ങൾ തന്നെ പാചകം ചെയ്യുമോ അതോ അവിടെ?
1: ഞങ്ങൾക്ക് ഹോസ്റ്റലിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കയറുന്ന അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഫുഡും കഴിക്കുന്നുണ്ട്, രണ്ടും മിക്സഡ് ആണ്.
0: അപ്പോൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ എളുപ്പം എന്തൊക്കെയാണ്?
1: ഞങ്ങളവിടെയോ, ഞങ്ങളവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്.
0: ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ അല്ലേ?
1: ആ ഇല്ല, ഞങ്ങളവിടെ പെട്ടെന്ന് ഒരു പയറും കഞ്ഞി ഉണ്ടാക്കും.
0: അടിപൊളി സാധനം,
1: നല്ലതാ. അച്ചാറുണ്ട്, അച്ചാറും പയറും കഞ്ഞി, അത് മതി.
0: മലയാളികൾക്ക് അത് മതി.
1: അത് മതി, അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും.
0: അവിടെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടോ? അതൊക്കെ പരീക്ഷിച്ചോ?
1: അവിടെ സത്യം പറഞ്ഞാൽ ഈ പൊങ്കൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലുള്ള ആ ഒരു ഏരിയയിൽ.
0: പക്ഷേ അല്ലാതെ ഇപ്പോൾ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും?
1: ബിരിയാണി ഉണ്ട്, ഞങ്ങൾ പിന്നെ അത്രയും തുടങ്ങിയിട്ടില്ല. അവിടത്തോട്ട് ഇങ്ങനെ കറങ്ങാനായിട്ട്
0: ശ്രമത്തിലാണ്.
1: ശ്രമത്തിലാണ്, ഇതൊരു ഞങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല.
0: അവിടെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയോ?
1: ആ, ഞങ്ങൾ ഇലക്ട്രോൺ സിറ്റി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മഴ പോയി വാഴ മൂവി കണ്ടിട്ടൊക്കെ വന്നു. ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇറങ്ങിയ ആ ഒരു ഇതിന് വേണ്ടിട്ട്, കാണാൻ വേണ്ടിട്ട് അങ്ങനെ പോയി.
0: വേറെ എവിടെ പോയില്ല?
1: വേറെ എവിടെ അങ്ങനെ പോയിട്ടില്ല. പോണം.
0: ഇന്നിനി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
1: ഇന്നിനി വരുന്നില്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് ഒന്ന് കണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്രയിലാണ്?
1: 2 എക്സാം എഴുതിയേക്ക.
0: പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: ഏ ഇല്ലല്ല, പാടുന്ന ആളല്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: മെലഡിയാണോ അടിച്ചുപൊളിയാണോ?
1: എല്ലാ ടൈപ്പും മെലഡീസ് അങ്ങനെ. പിന്നെ കൂടുതൽ തമിഴ് പാട്ട്, മലയാളം പാട്ട് അങ്ങനെ മിക്സഡ് ആണ്.
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ചോദിച്ചാൽ?
1: പാട്ടുകാരി ചിത്രാമ്മ ഇഷ്ടം.
0: ഗായകനാണെങ്കിൽ?
1: പഴയതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശുദാസ്. പുതിയതാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ആശാൻ മൂലുള്ള കുഞ്ഞിക്കവൾ മേഘമേ ആ പാട്ട്.
0: സൂര്യ സന്തോഷ് പാടിയ ഒരു ഹിറ്റ് ഗാനമാണല്ലേ? ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: നൗഫിയ.
0: സ്ഥലം?
1: ട്രിവാൻഡ്രം തന്നെ, ആര്യനാട്.
0: എന്ത് ചെയ്യണം അപ്പോ?
1: പഠിക്കുക, ഡിഗ്രി ബിഎ ഹിസ്റ്ററി.
0: ഇപ്പോ വെക്കേഷൻ ആണോ?
1: വെക്കേഷൻ അല്ല, ഇന്റേൺഷിപ്പാ.
0: ഇപ്പോ വേനൽക്കാലത്ത് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയായിരുന്നു?
1: ഇല്ല, ഇപ്പോൾ ബിസി ആയിരുന്നു.
0: അപ്പോ ഫ്രണ്ട്സിനോടൊപ്പം അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല?
1: ഇവിടെ വന്നത്.
0: തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്?
1: ഒട്ടുമിക്ക എല്ലായിടത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചാ പോയതിൽ വെച്ച്?
1: വേളി.
0: എന്താണ് വേളി ഇഷ്ടപ്പെടാനുള്ള കാരണം?
1: അല്ലെ, അവിടെ ഇടക്കിടക്ക് പോകാറുണ്ട്, അതുകൊണ്ട്.
0: ബീച്ചൊക്കെ ഇഷ്ടമാണല്ലേ. ഡ്രീം പ്ലേസ് ഒക്കെ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം?
1: ലക്ഷദ്വീപ് പോകണമെന്ന് വലിയ ആഗ്രഹം.
0: വളരെ മനോഹരമായ സ്ഥലമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും അപ്പായും മാത്രം.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, അത് തന്നെ അല്ലാതെ വേറെ.
0: വേറെ ഇപ്പോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: അങ്ങനെയൊന്നുമില്ല.
0: പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
1: ഇടയ്ക്കൊക്കെ ഫോണില്.
0: ഫോണ് തന്നെ? മൊബൈൽ ഫോണിന്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലേ.
1: അതെ.
0: അപ്പൊ റീൽസ് ഒക്കെ ചെയ്യാറില്ലല്ലോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എങ്ങനെ പോകുന്നു പഠനം ഒക്കെ?
1: കുഴപ്പമില്ല.
0: കോളേജിലൊരു വൈബൊക്കെ എങ്ങനെയാണ്?
1: കൊള്ളാം.
0: കോളേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ?
1: ഞാനങ്ങനെ വലുതായിട്ട് ഒന്നും.
0: കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആണോ? അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ഇല്ല.
0: അതിലൊക്കെ പങ്കെടുക്കണം. പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും

0: ശ്രമിച്ചു നോക്കിയാൽ പാട്ട്
1: വന്നാലോ,
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ഓ,
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ പറയാം.
1: വാഴ മൂവിയിൽ.
0: അപ്പൊ നമുക്ക് വാഴ മൂവിയിലെ ഒരു ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: എന്റെ പേര് അപർണ എന്നാണ്.
0: സ്ഥലം?
1: ഇവിടെ അടുത്താണ്, മുട്ടത്ര. ഞാൻ ഇപ്പൊ PSC പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി കാണോ?
1: ഓൺലൈൻ ആയിട്ടാണ്.
0: ഇന്ന് മ്യൂസിയത്തിൽ ഇവിടെ എങ്ങനെ പഠിക്കാനായിട്ട് വന്നാണോ?
1: ജസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ വന്നു.
0: സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇവിടെ വരാറുണ്ടോ?
1: ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്.
0: ഇവിടെ മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്?
1: മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാർഡൻ, അതൊക്കെ തന്നെ.
0: ഇവിടെ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ വന്നിട്ട്?
1: ചില സമയത്ത് നടക്കാറുണ്ട്.
0: PSC ഇപ്പോ എത്ര നാളായി പഠനം തുടങ്ങി?
1: PSC തുടങ്ങിയിട്ട് ഇപ്പൊ 1 ഇയർ ആയി. ഇത്ര നാളും ഞാൻ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യായിരുന്നു, ഒരു ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
0: ഏതിന്റെ ഭാഗമായിട്ട് ഉള്ള ഇന്റേൺഷിപ്പ് ആയിരുന്നു?
1: ഇന്റേൺഷിപ്പ് സാമൂഹ്യ നീതി വകുപ്പിലായിരുന്നു, സ്കീം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു.
0: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
1: ഞാൻ MA സോഷ്യോളജി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ പാർട്ടായിട്ടുള്ള PSC ആണ് എക്സാംസ് നോക്കുന്നത്.
0: അല്ലാതെ ഇപ്പോൾ ജനറൽ ആയിട്ട് വരുന്ന PSC എല്ലാം എഴുതാറുണ്ടോ?
1: അത് എഴുതാറുണ്ട്, പക്ഷെ ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ പാർട്ടായിട്ടുള്ള എക്സാംസ് ആണ്.
0: ഈ ഓൺലൈൻ PSC ക്ലാസ്സിന് ശേഷം ബാക്കി PSC പഠനമൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു ക്രമീകരണമൊക്കെ എങ്ങനെ?
1: ക്ലാസ് കേൾക്കും, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയം ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്.
0: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കാറുണ്ട്?
1: ഞാനിപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കോഴ്സ് ചെയ്തത്, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെയാണ് സാധാരണ പഠിക്കുന്നത്.
0: ഈ 4 മണിക്കൂറിനിടയ്ക്ക് ഇപ്പോൾ ബോറടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കാറുണ്ട്, ബസ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: പാടുന്ന ആളാണോ?
1: അല്ല, പാടാറില്ല.
0: യാത്രകളൊക്കെ പോകാറുണ്ട്?
1: പോകാറുണ്ട്, ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്.
0: അനിയനൊക്കെ എത്ര പേരാണ്?
1: അനിയൻ ഇപ്പം ITI കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്ത ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഞാൻ കൂടുതൽ കേൾക്കുന്ന പഴയ പാട്ടുകളായിരിക്കും. മലയാളം പാട്ടും കേൾക്കാറുണ്ട്, തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്.
0: എന്താണ് ഇപ്പോൾ പഴയ പാട്ടുകളോട് ഒരു ഇഷ്ടം തോന്നുന്നത്?
1: എന്തോ അത് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു വൈബായിരിക്കും. ഇപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴായാലും ഒരു കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി പഴയ പാട്ടുകൾക്ക് സാധിക്കാറുണ്ടെന്ന് തോന്നാറുണ്ട്.
0: അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സിനിമയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, തങ്കത്തിങ്കൾ കിളിയായി കുറുക സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ പാട്ടാണ്,
1: ഓക്കെ,
0: ഒരു ഹിറ്റ് ഗാനമാണ് അല്ലേ?
1: അതെ.
0: ഗാനം കേൾക്കാം, വളരെ നന്ദി.
1: താങ്ക് യു.

ചലച്ചിത്ര ഗാനങ്ങൾ. മഴനിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ലതയും പാടിയ ഗാനം. ഗാനരചന പൂച്ചൽ ഖാദർ, ഈണം പകർന്നത് രവീന്ദ്രൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: സാന്ദ്രം എന്ന പടത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. മെയ് 11, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495961 9495563 1 9 4 9 6 5 5 6 3 2 1 9 4 9 5 9 6 3 2 1. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9 4 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 5 6 3 2 1. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
0: പി ഭാസ്കൻ എഴുതി, വി ദക്ഷിണമൂർത്തി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മനോരഥം.

0: വേനൽക്കാലാരോഗ്യം ആയുർവേദത്തിലൂടെ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ഹണിമൂൺ എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രൻ പാടിയ ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് എം കെ അർജുനൻ.

0: ദം
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ഭാര്യ വിജയം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ഏഴര പൊന്നാന എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനം ഇനി 5:40 കേൾക്കാം.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. നമുക്ക് കേൾക്കാം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണീ പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാര്യന്തേ. പ്രഥമം വയം ഏകം സംസ്കൃത പദ്യപാരായണം ശൃണുമഃ. അത്ര കാളിദാസസ്യ കുമാരസംഭവേ പഞ്ചമസർഗാത് ഉദ്ധൃതാഃ കേചന ശ്ലോകാഃ ആലപ്യന്തേ. പദ്യപാരായണം പ്രസ്തൗതി ഗൗരി വി എൽ.
2: നമസ്തേ.

ഭവിഷ്യതി അലം വിവാദേന യഥാശ്രുതസ്ത്വയാ തഥാവിധസ്താവദശേഷമസ്തു സ മമാത്രഭാവൈകരസം മന.

ച ഥാ കൃതസ്മിത സമാലലംബേ വൃഷരാജകേതന തം വീക്ഷ്യവേ പധുമതി സരസാംഗയഷ്ടി നിക്ഷേപണായ പദമുദ്ധൃത.

0: ക്ലേശഫലേനഹി പുനനവതാം വിധത്തെ ക്ലേശഫലേനഹി പുനനവതാം വിധത്തെ. ധന്യവാദഃ.
1: ഇദാനീം ഏകം പ്രഭാഷണം ശൃണുമഃ. സ്ത്രീ ശക്തീകരണം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി സാധന ആർ.
2: സർവേഭ്യഃ നമസ്കാരഃ. അദ്യതന വൈശ്വിക സന്ദർഭേ സ്ത്രീ ശക്തീകരണം ഇതി കേവലം ഘോഷവാക്യം ന, അപി തു ഏകഃ അനിവാര്യഃ സാമാജിക യജ്ഞഃ അസ്തി. ചിരകാലാത് വയം ശൃണ്വന്തഃ സ്മഃ യത് നാരി അബലാ അസ്തി, അഥവാ സാ കേവലം കസ്യാപി ഗൃഹസ്യ ശോഭ അസ്തി. കിന്തു അദ്യതന നാരി ഏതം വിചാരം പൂർണ്ണതഃ നിരാകരോതി. അത്ര ആധുനിക കവയത്രി കമലാദാസ് മഹോദയായാഃ പ്രസിദ്ധം വചനം സ്മരണീയം. സാ സ്വകീയേ ആൻ ഇൻട്രൊഡക്ഷൻ ഇതി കാവ്യേ അതീവ ഗംഭീരതയാ ലിഖതി. ഐ ടു കോൾ മൈസെൽഫ് ഐ, അഹമപി സ്വം അഹം ഇതി ഉദ്ഘോഷയാമി. അസ്യ താത്പര്യമസ്തി യത് നാരി ന കസ്യാപി ഛായ ന വാ കസ്യാപി ക്രീഡനകം, സാ സ്വകീയാം അസ്മിതാം സ്വയം നിർണയതി. സാ ഏകഃ സ്വതന്ത്ര ആത്മാ, സാ പ്രജ്വലിത മേധാ അസ്തി. ഐതിഹാസിക പരിവർത്തനം ആധുനിക സാഫല്യം ച, വയം പുരാതന ശ്ലോകാനാം സീമാം വിലംഘ്യ പശ്യാമഃ ചേത് അദ്യതനീ നാരി നൂതന ഇതിഹാസം ലിഖതി. അത്ര ന കേവലം കരുണ അപി തു രണകൗശലം പ്രശാസനം വിജ്ഞാനം ച അന്തർഭവതി. സാവിത്രിബായ് ഫുലെ, യഥാ വയം സ്ത്രീ ശക്തീകരണം ചിന്തയാമഃ തദാ പ്രഥമം നാമ സാവിത്രിബായ് മഹോദയായാഃ ആഗച്ഛതി. സാ ക്രാന്തി ജ്യോതിഹി ആസീത്. സാ ഉക്തവതി ശിക്ഷ ഏവ ബന്ധനമുക്തിഹ്. തസ്യാഃ സംഘർഷേണ ഏവ അദ്യ വയം മഹിളാനാം ബൗദ്ധികം സ്വാതന്ത്ര്യം പശ്യാമഃ. മഹാറാണി ലക്ഷ്മി സേഗൽ, കേരളസ്യ ഇയം വീരാംഗന ആസാദ് ഹിന്ദ് ഫൗജ് മധ്യേ ഝാൻസി റെജിമെന്റ് ഇത്യസ്യ നേതൃത്വം കൃതവതി. സാ സിദ്ധം കൃതവതി യത് നാരി രാഷ്ട്രസ്യ രക്ഷണേ പുരുഷവത് സമർത്ഥ. ടെസി തോമസ്, ഭാരതസ്യ അഗ്നിപുത്രി ഇതി ഖ്യാത ഇയം വൈജ്ഞാനികി അസ്മാകം രക്ഷാവിഭാഗേ ആധുനിക തന്ത്രജ്ഞാനസ്യ നേതൃത്വം കരോതി. വൈശ്വിക ചിന്തനം കാവ്യപ്രവാഹഃ ച, പ്രസിദ്ധ ആംഗലകവിഃ ഷെല്ലി മഹോദയഃ ഏകദാ ഉക്തവാൻ, ക്യാൻ മാൻ ബി ഫ്രീ ഇഫ് വുമൻ ബി എ സ്ലേവ്, അസ്യൈവ ഭാവസ്യ സംസ്കൃതരൂപം ഭവതി, അർത്ഥം രാഷ്ട്രം യദാ സുപ്തം തദാ പൂർണ്ണരാഷ്ട്രസ്യ പ്രബോധഃ കഥമപി ന സംഭവതി. അദ്യതന ശക്തീകരണസ്യ അർത്ഥഃ അസ്തി അസ്മിത ഐഡന്റിറ്റി. പ്രസിദ്ധ നാരീവാദിനി ചിന്തിക സിമോൻ ദ ബൊവ ഉക്തവതി, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൻ. അസ്യ താത്പര്യമസ്തി യത് സമാജഃ നാരീം നിർബലാം കരോതി, കിന്തു സാ സ്വഭാവതഃ ഏവ സമർത്ഥാ അസ്തി. സാ കിമപി സോഢം ശക്നോതി കിമപി പ്രാപ്തും ശക്നോതി. ശക്തീകരണസ്യ നൂതനാഃ ആയാമാഃ. അദ്യതന പ്രഭാഷണേ വയം ത്രീണി മുഖ്യാനി തത്വാനി ചർച്ചയാമഃ. ഡിജിറ്റൽ സാക്ഷരത, അദ്യതന യുഗേ തന്ത്രാംശ ജ്ഞാനം ശക്തേഹ മൂലം യദാ ഏക ഗ്രാമീണ നാരി അപി അന്തർജാലസ്യ ഉപയോഗം കരോതി തദാ സാ വിശ്വേന സഹ ജുഡതി. സ്വായത്തത, സാ കിം പഠതു കദാ വിവാഹം കരോതു കിം കാര്യം കരോതു ഏതേ നിർണയാഃ തസ്യാഃ ഏവ ഭവേയുഃ. ഏഷഃ ഏവ വാസ്തവികഃ അധികാരഃ സഹ അസ്തിത്വം. ശക്തീകരണം ന തു കസ്യാപി വിരുദ്ധം യുദ്ധം അപി തു സമാനതായാഃ ഏകഃ ഉത്സവഃ. നാരീ പുരുഷൌ രഥസ്യ ചക്രദ്വയമിവ സമം ചലതഃ. കേരളസ്യ യോഗദാനം സന്ദേശശ്ച, അസ്മാകം കേരള സംസ്ഥാനം വിശ്വസ്യ പുരതഃ ഏകം ആദർശം പ്രസ്തുതം കരോതി. അത്ര സ്ത്രീശക്തിഃ സർവത്ര ദൃശ്യതേ, ആരോഗ്യമണ്ഡലേ ശിക്ഷാമണ്ഡലേ സാമാജിക ന്യായേ ച. അത്രത്യാഃ കുടുംബശ്രീ സദൃശാഃ പ്രകൽപാഃ മഹിളാനാം ആത്മഗൗരവം വർദ്ധിതവന്തഃ. അന്തേ അഹം വദാമി യത് അദ്യതനീ നാരി ന തു ദാസി ന തു കേവലം മന്ത്രി ന വാ കസ്യാപി അധീന, സാ തു സ്വയം പ്രഭ. സാ സ്വകീയേന പ്രകാശേന ജഗത് ആലോകയതി. കവിഃ രവീന്ദ്രനാഥ ടാഗോർ മഹോദയഃ പ്രാർത്ഥിതവാൻ, യത്ര മനഃ ഭയരഹിതം ഭവതി യത്ര മസ്തകം ഗൗരവേണ ഉന്നതം ഭവതി. വേർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ, ഏഷാ പ്രാർത്ഥന അദ്യതന നാരീണാം കൃതേ അതീവ പ്രാസംഗികീ അസ്തി. വയം താദൃശം സമാജം നിർമാസ്യാമഃ യത്ര നാരി കേവലം മൂർത്തേഹ രൂപേണ ന അപി തു നിർണേത്ര്യാഃ രൂപേണ അർദ്രിയേത. യദാ നാരി സ്വകീയം പൂർണ്ണ സാമർഥ്യം പ്രാപ്നോതി തദൈവ ഭാരതസ്യ വാസ്തവികം ശക്തീകരണം ഭവിഷ്യതി. ധന്യവാദഃ.
1: ഇതാനീം കവിതാരചനാ പ്രതിയോഗിതായാം സുരചിതാം കേരള സൗന്ദര്യം ഇതി കവിതാം പ്രസ്തൗതി ഗൗരി ലക്ഷ്മി എ എസ്.
3: കേരള സൗന്ദര്യം. പുണ്യപുരാതന കേരളദേശഃ കേരസമൃദ്ധഃ ദിവ്യപ്രദേശഃ. പുണ്യപുരാതന കേരളദേശഃ കേരസമൃദ്ധഃ ദിവ്യപ്രദേശഃ. ഭാരതഭൂമേ ഏഷാ രമണീ. ഭാരതഭൂമേ ഏഷാ രമണീ. ലസതി ഹി രമ്യ കേരള അവനി. വൃക്ഷലതാതിഭിഃ അലംകൃതഭൂമിഃ ഹരിതസുവർണ മനോഹര തരുണീ. വൃക്ഷലതാതിഭിഃ അലംകൃതഭൂമിഃ ഹരിതസുവർണ മനോഹര തരുണീ. നാനാകലാനാം സംഗത ജന്മഭൂമിഃ. നാനാകലാനാം സംഗത ജന്മഭൂമിഃ. സുകൃതപ്രവാഹൈഃ പൂർണാഹി ധരണീ. അനഘമനോഹര സംസ്കൃതിധാര. പ്രവഹതി കേരള ശിരാസു നിത്യം. അനഘമനോഹര സംസ്കൃതിധാര. പ്രവഹതി കേരള ശിരാസു നിത്യം. ഓണമഹോത്സവ മംഗളതാര. ഓണമഹോത്സവ മംഗളതാര. ഭാരതലക്ഷ്മ്യാ സൗന്ദര്യസത്യം. പരസ്പരസ്നേഹ വിശ്വാസനിലയ ഐക്യഭാവസ്യ സംഗമസ്ഥാനം. പരസ്പരസ്നേഹ വിശ്വാസനിലയ ഐക്യഭാവസ്യ സംഗമസ്ഥാനം. ത്യാഗധൈര്യ ഗുണമംഗളാലയ. ത്യാഗധൈര്യ ഗുണമംഗളാലയ. മാമക കേരള പുണ്യവിധാനം. ലോഹിതമോഹിത സൂര്യപ്രഭയ. ലസതി ഹി കേരള പർവ്വതമാല. ലോഹിതമോഹിത സൂര്യപ്രഭയ. ലസതി ഹി കേരള പർവ്വതമാല. പമ്പ

0: ജനേ പ്രതിതാഹ ഉദാരഹൃദയാഹ സുനിർമള മനാഹ പശ്യതി ലോകഹ സകലോ നിത്യം പുഷ്പഫലാകുല രമ്യ സുദേശം പശ്യതി ലോകഹ സകലോ നിത്യം പുഷ്പഫലാകുല രമ്യ സുദേശം ഹർഷദായകം ജ്ഞാനാനന്ദം ഹർഷദായകം ജ്ഞാനാനന്ദം മാമക പാവന പുണ്യപ്രദേശം കലാസംഗീത സുന്ദരദേശ സംസ്കൃതി പാവന സാന്നിധ്യം കലാസംഗീത സുന്ദരദേശ സംസ്കൃതി പാവന സാന്നിധ്യം നഗരവികാസ ഗ്രാമസ്നേഹ നഗരവികാസ ഗ്രാമസ്നേഹ മിശ്രിത കേരള സൗന്ദര്യം വിശ്വപ്രസിദ്ധം കില തൃശൂർ പൂരം ഉത്സാഹപൂർണാ ഖലു നൗകാകേളിഹി വിശ്വപ്രസിദ്ധം കില തൃശൂർ പൂരം ഉത്സാഹപൂർണാ ഖലു നൗകാകേളിഹി ശാന്തിപ്രദം ച പത്മനാഭദർശനം ശാന്തിപ്രദം ച പത്മനാഭദർശനം കുതൂഹലദാത്രീ നഹ കഥാ കേളിഹി വിലസതി നാനാ ജീവജന്തു നികായ പ്രവഹതി ചൂർണീ കളകളരുവേണ വിലസതി നാനാ ജീവജന്തു നികായ പ്രവഹതി ചൂർണീ കളകളരുവേണ വാദി സുഗന്ധ സുരഭി ഭവന വാദി സുഗന്ധ സുരഭി ഭവന കേന വാ ശക്യം പൂർണവർണ്ണനേന ആമോദേന സല്ലപന്തി ലോകാഹ ഉന്മാദേന ഗായന്തി പക്ഷിണ ആമോദേന സല്ലപന്തി ലോകാഹ ഉന്മാദേന ഗായന്തി പക്ഷിണ ഉദയതി സൂര്യേ സുവർണ ക്ഷിതിജേ ഉദയതി സൂര്യേ സുവർണ ക്ഷിതിജേ ഹ അതിസുഖതം കേരള വാസേ ഹ അതിസുഖതം കേരള വാസേ
1: ഏതാവത് പര്യന്തം ഭവദ്ഭിഃ ശ്രുതം സംസ്ഥാന കലോത്സവേ പ്രഥമ ശ്രേണീം പ്രാപ്താനാം വിവിധ സ്പർദ്ധാനാം അവതരണം സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ.
1: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആലിയാട് ബി രമണൻ നായർ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി. കൈതപ്രത്തിന്റെ വരികൾ ജേക്സ് ബിജോയുടെ ഇണം.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, പി ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം, കണ്ണിലുദിക്കുന്നു കണ്ണനുണ്ണി, കായാം പൂവിതൾ കണ്ണനുണ്ണി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ ജി സുജയുമായി ആഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വെള്ള നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി, മോഡേൺ ടോക്കിംഗ്, ഇംഗ്ലീഷ് ബാൻഡ്. 8:00 നാടകം ഔറംഗസേബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. 8:30 ചലച്ചിത്രഗാനം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ രാജ്കുമാർ മജുംദാർ സന്തൂർ വായിക്കുന്നു. 11:00 സ്പോട്ട് ലൈറ്റ് മലയാളം പരിഭാഷ. 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾ ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത ആലാപനം എസ് ജയ. 6:15 ഉദയഗീതം, ജെയിൻ സാബു പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 13-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൾ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ബാലലോകം, കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, നെയ്യാറ്റിങ്കര എൻ വാസുദേവൻ. 12:00 ഏകതാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, വാനമ്പാടി ഭാഗം 14. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 സായന്തനം കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ജോസഫ് കുര്യൻ മേക്കാടുമായി ആഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ, മുൻ മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, സി അച്യുതമേനോൻ എന്നിവരുടെ ശബ്ദം. 5:45 ഭക്തിഗാനങ്ങൾ, കമീല വിൻസെന്റ് പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ആകാശവാണി ഗായക സംഘം പാടിയ സംഘഗാനങ്ങൾ. 6:50 വയലും വീടും, കന്നുകാലികളിലെ അകിടുവീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വിള നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി, ബൌദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 നാട്ടുചിന്ത, സി സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ 5:48 വരെ FM ഗോൾ ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 24°C. പെയ്ത മഴ 3.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 24.5°C. പെയ്ത മഴ 1.8 mm. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: In a social media post, the defense ministry said the missile was flight tested yesterday with multiple payloads targeted to different targets spatially distributed over a large geographical area in the Indian Ocean region. Defense Minister Rajnath Singh said the successful flight test will add an incredible capability to the country's defense preparedness against the growing threat perceptions. The Enforcement Directorate, ED, has arrested Punjab Cabinet Minister Sanjeev Arora in connection with an alleged money laundering case involving Hampton Sky Realty Limited. Earlier, the ED had conducted operations at five locations in Delhi, Gurugram and Chandigarh in connection with the case. Prime Minister Narendra Modi will visit Karnataka and Telangana tomorrow. At around 11 a.m., the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru. Thereafter, Prime Minister Modi will travel to Hyderabad to lay the foundation stone and inaugurate multiple development projects worth around 9,400 crore rupees in Telangana. The Prime Minister will embark on a two-day visit to Gujarat starting tomorrow. On Monday, Mr. Modi will participate in Somnath Amrit Mahotsav, marking the 75th anniversary of the Somnath Temple's restoration. The government has announced the winners of the National Panchayat Awards 2025. 42 panchayats from across the country selected for the honours, according to the Ministry of Panchayati Raj, Karnataka has secured the highest number of awards with 6 panchayats, followed by Andhra Pradesh and Odisha with 5 awards each. The award distribution ceremony will be held in New Delhi on the 3rd of next month. The Indian Meteorological Department, IMD, has forecast heatwave conditions at isolated places over Gujarat and West Rajasthan. The weather agency predicted heavy rainfall over Kerala, Lakshadweep, South Karnataka, Tamil Nadu, Puducherry and Karaikal during the next 2 to 3 days. The IMD has issued a yellow alert in 9 districts of Kerala today. In archery, Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Fogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
2: കോഴിക്കോട് ജില്ലയിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ് ഹിൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിംഗ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ടീച്ചർ അധ്യക്ഷയായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗ

0: ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് ഹോമിയോപതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം അധ്യക്ഷനായി. NHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ CK ഷാജി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ C പത്മിനി, കോഴിക്കോട് GMHSE സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് PG സന്തോഷ് എന്നിവർ സംസാരിച്ചു. May 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്കു ജാൽ വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ SAJIT, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലം വീടും കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ? മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്. ഇന്ന് 7:35 യുവവാണി. ഇന്ന് 8:00 നാടകം ഔറംഗസീബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, ശബ്ദം നൽകിയവർ കെ സി ബാബു, മുടമുകൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. ഇന്ന് 8:00 നാടകം ഔറംഗസീബ്. ഇന്ന് രാത്രി 9:15 കായിക ലോകം. അവധികാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഇന്ന് 9:15 കായിക ലോകം.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 13. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ. പഠിക്കുന്നത് ആര്യ എം ജി. നാളെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. നാളെ രാവിലെ 10:20 നിയമരംഗം. പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം. നാളെ 11:00 ബാലലോകം. കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ 11:00 ബാലലോകം. നാളെ 11:30 എന്തരോ മഹാനുഭാവലു മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. നെയ്യാറ്റിൻകര എൻ വാസുദേവൻ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. നാളെ 12:40 പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, വാനമ്പാടി 14-ാം ഭാഗം. നാളെ 2:45 ഹരിതവാണി. നാളെ വൈകിട്ട് 4 മണിക്ക് സായന്തനം കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ജോസഫ് കുര്യൻ മേക്കാടുമായി അഭിമുഖം. നാളെ 4 മണിക്ക് സായന്തനം. നാളെ വൈകിട്ട് 5 മണിക്ക് മൊഴിയുറവുകൾ. മുൻ മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, സി അച്യുതമേനോൻ എന്നിവരുടെ ശബ്ദം. നാളെ 5 മണിക്ക് മൊഴിയുറവുകൾ. നാളെ 6:50 വയലും വീടും. കന്നുകാലികളിലെ അകിടുവീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ, നാളെ 6:50 വയലും വീടും പരിപാടിയിൽ. നാളെ 7:35 യുവവാണി, ബൌദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. നാളെ 7:35 യുവവാണി. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 1-ാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ കേൾക്കാം. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 1-ാം ദിവസം തിരനോട്ടം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹറിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൗ മുഖ്യ വാർത്താഹ. ശുഭേന്ദു അധികാരി പശ്ചിമ ബംഗാളസ്യ പ്രഥമ ഭാജപാ മുഖ്യമന്ത്രി സഞ്ജാതഃ. തേന സഹ പഞ്ചാന്യൈഃ മന്ത്രിഭിഃ അപി പദഗോപനീയതായാഃ ശപഥം ഗൃഹീതം. തമിഴ്നാടുരാജ്യേ നൂതനസർവകാരരചനയൈ ടി വി കെ ദലേന പ്രമാണിതം യത് തേഷാം പാർശ്വേ വിംശത്യുത്തരശതം വിധായകാനാം സമർത്ഥനം വർത്തതേ. രാഷ്ട്രീയ വിധിക സേവാ പ്രാധികരണേന അശേഷ ഹി ദേശേ വിവാദാനാം സൗഹാർദ്ദപൂർണ രീത്യാ നിസ്താരണാർത്ഥം രാഷ്ട്രീയ ലോകന്യായാലയസ്യ ആയോജനം വിഹിതം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ദ്വിപക്ഷീയ സഹയോഗം സുദൃഢീകർത്തും ത്രിനിദാദ് ആൻഡ് ടൊബേഗോ ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ മേലനം സാധിതവാൻ. അപി ച ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം അദ്യ ജയ്പൂരനഗരെ രാജസ്ഥാൻ റോയൽസ് ദലം ഗുജറാത്ത് ടൈറ്റൻസ് ദലേന സഹ ക്രീഡിഷ്യതി. അഥ വാർത്താഹ വിശദീകൃത്യ. ശുഭേന്ദു അധികാരി പശ്ചിമ ബംഗാളസ്യ നൂതന മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഇത്തം പശ്ചിമ ബംഗാള രാജ്യേ പ്രഥമം താവത് ഭാജപാ ദലസ്യ പ്രശാസനം സംഘടിതം ജാതം. അവധേയം യത് ഭാജപാ ദലം വിധാനസഭാ നിർവാചനേഷു ഐതിഹാസികം ജയം സമർജ്യ തൃണമൂല കോൺഗ്രസ് ദലസ്യ പഞ്ചദശവർഷാത്മകസ്യ ശാസനസ്യ അന്തം കൃതവത്. കൊൽക്കത്ത നഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇതി സ്ഥലെ രാജ്യപാലഃ ആർ എൻ രവിഃ ശ്രീ ശുഭേന്ദു അധികാരിണം പദഗോപനീയതായൈ പ്രതിശ്രാവിതവാൻ. തേന സഹ പഞ്ചാന്യൈഃ മന്ത്രിഭിഃ അപി പദഗോപനീയതായാഃ ശപഥം ഗൃഹീതം.
2: आज का दिन बहुत महत्वपूर्ण है देश के लिए, बंगाल के लिए. इसलिए प्रधानमंत्री का इच्छा था नया सरकार रविंद्र जयंती का दिन अपना कार्यकाल शुरू करे. इसलिए हम लोग प्रधानमंत्री जी का नेतृत्व में गोभी गुरु को प्रणाम करते हुए आज संविधान को मानते हुए ओथ टेकिंग किया.
1: തമിഴ്നാടുരാജ്യേ നൂതനസർവകാരരചനയൈ ടി വി കെ ദലേന പ്രമാണിതം യത് തേഷാം പാർശ്വേ വിംശത്യുത്തരശതം വിധായകാനാം സമർത്ഥനം വർത്തതേ. ചതുസ്ത്രിംശദധികദ്വിശതം സദസ്യാനാം വിധാനസഭായാം ബഹുമതായ അഷ്ടാദശോത്തരശതം വിധായകാഃ ആവശ്യകാഃ ആസന്. ചെന്നൈ നഗരെ വാർത്താഹരൈഃ സഹ ഭാഷമാണഃ ടി വി കെ ദലസ്യ നേതാ അഥവ അർജുനഃ അവദത് യത് വി സി കെ തഥൈവ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്യുഭാഭ്യാം ദലാഭ്യാം തസ്മൈ പക്ഷാശ്രയം വിനാ സമർത്ഥനം പ്രദത്തം. അധുനാ നിർവാചനേ അഷ്ടാധികൈകശതം ആസനാനി ജിത്വാ ടി വി കെ സർവബൃഹത്തമ ദലത്വേന ഉദ്ഭൂതം. യദ്യപി ദലനേതാ സി ജി സേഫ് വിജയഃ ദ്വയോഃ ക്ഷേത്രയോഃ വിജയീ ജാതഃ അതഃ തേന ഏകം സ്ഥാനം പരിത്യക്തം ഭവിഷ്യതി യേന ദലസ്യ സംഖ്യാ സപ്തദധികൈകശതം ഭവിഷ്യതി. തഥാപി കോൺഗ്രസ് ദലസ്യ പഞ്ച വിധായകാഃ സി പി ഐ സി പി ഐ എം വി സി കെ തഥാ ഐ യു എം എൽ ഇത്യേതേഷാം പ്രത്യേകം ദ്വൗ ദ്വൗ വിധായകൌ ച മിലിത്വാ സഹായകദലാനാം കുലസംഖ്യാ ത്രയോദശ വർത്തതേ യേന ബഹുമതസ്യ മാർഗഃ പ്രശസ്തോ ജാതഃ. രാഷ്ട്രീയ വിധിക സേവാ പ്രാധികരണം അദ്യ സമ്പൂർണ ദേശേ ഐഷമഃ ദ്വിതീയ രാഷ്ട്രീയ ലോകന്യായാലയസ്യ ആയോജനം വിദധാതി. പ്രാധികരണസ്യ സദസ്യ സചിവഃ സഞ്ജീവ പാണ്ഡേയഃ ആകാശവാണിം വിജ്ഞാപയത് യത് ലോകന്യായാലയേ സഹമതേഃ യോഗ്യേഷു ആപരാധിക പ്രകരണേഷു വാദശ്രവണം വിധീയതേ. അസ്യ ആയോജനസ്യ ഉദ്ദേശ്യം ന്യായാലയേഷു ലംബിത പ്രകരണാനാം സഹമത്യാനുസാരം നിസ്താരണം ഇതി വർത്തതേ. ശ്രീ പാണ്ഡേയഃ അവോചത് യത് ത്രയോവിംശത്യധികദ്വിസഹസ്രതമാബ്ദാത് പഞ്ചവിംശത്യധികദ്വിസഹസ്രതമാബ്ദം യാവത് ദ്വാദശ രാഷ്ട്രീയ ലോകന്യായാലയാനാം ആയോജനം വിധായ ഷഡ്വിംശതിഃ കോടി പ്രകരണാനാം സമാധാനം അഭവത്.
3: आज राष्ट्रीय लोक अदालत का आयोजन पूरे देश में एक ही समय पे किया जा रहा है. इसका मुख्य उद्देश्य है कि न्यायालय में लंबित मामलों का बोझ कम किया जाए तथा जो मामले जो विवाद न्यायालय में और प्री लिटिगेशन स्टेज पे लंबित हैं उनको समझौते के आधार पर निस्तारित किया जाए.
1: संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते. सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। विदेशमन्त्री सुब्रह्मण्यम् जयशंकरः भारत त्रिनिदाद टोबेगो देशानां मिथः पारम्परिकसम्बन्धानां प्रशंसाम् अकरोत्। त्रिनिदाद टोबेगो इत्यस्य विदेश तथा कैरिकॉम प्रकरणानां मन्त्रालयस्य समारोहे डॉ जयशंकरेण द्वयोः देशयोः प्रगाढ़ सांस्कृतिक सम्बन्धानां अथ ऐतिहासिकतायाः उल्लेखं कृतम्। भारतस्य त्रिनिदाद टोबेगो अमुना सह परम्परागतरूपेण मैत्रीपूर्णाः सम्बन्धाः वर्तन्ते। उभयोः देशयोः जनाः वेशभूषां क्रीडाम् आहारव्यवहारं च समेत्य परम्पराः यावत् नैकेषु विषयेषु साम्यं सन्दधते। डॉक्टर जयशंकरेण प्रधानमन्त्रिणा कमलाप्रसाद विशेषवर्येण सह मेलनं विधाय द्विपक्षीयसहयोगम् इतोऽपि सुदृढीकर्तुं चर्चा कृता। यात्रावधौ पर्यटनं विदेश कैरिकॉम मंत्रालय भवनस्य सौरोर्जा संचालनं विविध परियोजनाः अथ च आयुर्वेद केन्द्रस्य स्थापनां समेत्य नैकेषु विषयेषु सहमतिः जाता। प्रधानमंत्री नरेन्द्र मोदी श्वः कर्नाटकस्य बेंगलुरुनगरे आर्ट ऑफ लिविंग इत्येतस्य संस्थानस्य 45वीं वर्षपूर्तिम् उपलक्ष्य आयोजयिष्यमाणे समारोहे सहभागितां करिष्यति। श्रीमोदी आर्ट ऑफ लिविंग इंटरनेशनल सेंटर इत्यत्र नवनिर्मितं ध्यानमन्दिरमपि उद्घाटयिष्यति। ततः परं प्रधानमंत्री नरेन्द्र मोदी हैदराबाद नगरे प्रायः 9.5 सहस्रकोटितोप्यधिक रूप्यकाणां अनेकासां विकास परियोजनानां शिलान्यासं लोकार्पणं च करिष्यति। प्रधानमंत्री नरेन्द्र मोदी तत्र हैदराबाद पणजी आर्थिक वीथिकायां राष्ट्रिय राजमार्गस्य चतुः भागपरस्य निर्माणस्य आधारशिलामपि स्थापयिष्यति। तत्रैव प्रधानमंत्री वारंगल स्थले पीएम मित्रा पार्क इत्येतस्य उद्यानस्य उद्घाटनं करिष्यति। सममेव श्रीमोदी हैदराबाद अत्याधुनिकं कर्करोगपरं चिकित्सालयमपि लोकार्पयिष्यति। अद्य गुरुदेवस्य रवीन्द्रनाथ ठाकुरस्य 65वीं जयन्ती वर्तते। दिनमिदं उपलक्ष्य शान्तिनिकेतनं विश्वभारती विश्वविद्यालयं अथ बांग्लादेशं समेत्य जगतः अनेकेषु स्थलेषु सांस्कृतिक कार्यक्रमाः समायोजिताः। उपराष्ट्रपतिः सीपी राधाकृष्णन वर्यः, प्रधानमंत्री नरेन्द्र मोदी, गृहमंत्री अमितशाहः अथ रक्षामंत्री राजनाथ सिंहः पोचिशे बोईशाख इत्येतस्य अवसरे गुरुदेवाय श्रद्धांजलिं समर्पितवन्तः। भारतीय रिजर्व बैंक इत्यनेन नियामक निर्देशानां तथा च केवाईसी मानकानां उल्लंघनमुद्दिश्य हिंदुजा हाउसिंग फाइनेंस सहैव यस बैंक इत्यनयोः उपरि मौद्रिक दण्डः आरोपितः। पृथक पृथक वक्तव्येषु भारतीय रिजर्व बैंकेन सूचितं यत् तेन हिंदुजा हाउसिंग फाइनेंस इत्यस्योपरि 1.80 लक्ष रूप्यकाणां दण्डः प्रस्थापितः। अपरत्र यस बैंक इत्यस्योपरि 1.3 लक्ष रूप्यकाणां दण्डः आरोपितः। भारतीय ऋतुविज्ञान विभागेन आगामि 5 दिवसेषु केरलम् राज्यस्य विविध जनपदेषु विद्युत्पातेन प्रचण्ड वायुना च सह अतिवृष्टेः पूर्वानुमानं प्रकटितम्। विभागेन अद्य राज्यस्य 9 जनपदेषु पीतवर्णीया संचेतना अपि प्रसारिता। श्वः अपि संचेतना तावत् 7 जनपदेषु यथावस्थं कार्यान्विता भविष्यति। प्रतिकूल वातावरणस्य कारणात् मत्स्याजीविभ्यः अद्य केरल लक्षद्वीपतटेषु गमनपरिहारार्थं परामर्शः प्रदत्तः। यद्यपि कर्णाटकतटेषु मत्स्यग्रहणार्थं तादृशः कश्चन प्रतिबन्धः एतावता नैव उपस्थापितः। आईपीएल क्रिकेट स्पर्धा मालिकायाम् अद्य राजस्थान रॉयल्स दलं गुजरात टाइटन्स दलेन सह क्रीडिष्यति। भारतीय समयानुसारेण इयं स्पर्धा तावत् सायं 7:30 जयपुरनगरे आरप्स्यते। अवधेयं यत् अंकतालिकायां राजस्थान दलं चतुर्थे गुजरात दलं च पंचमे स्थाने स्तः इति वार्ताः।
0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടി വി കെ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA മാരുടെ പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുനന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് ാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്,

0: അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ക്ഷുദിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ മൂന്നാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് ജൂൺ 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6 ഘട്ടത്തിന്റെ ഭാഗമായി ഐഐഎം കോഴിക്കോടും ഐഐഎം ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം 1:00 ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റ് ദ്വീപുകളിൽ നിന്നും അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും

0: അമിതമായ ഓൾവെദർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4 സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 മുൻപാണ് തള്ളടിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റ് കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി, നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യസംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാഠശേഖരങ്ങൾ നോക്കി നെടുവീർപ്പെടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൾ ഹക്ക്. തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് 100 വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശു വളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾ ഹക്ക്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാസേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാസേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൌരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനു പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് തന്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയോടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ് മുഴുവൻ നന്ദിയോടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരു പിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്. ഒരു കുഞ്ഞുപാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്കു വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തട

അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യന്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9634321 9495 6321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593 21. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. ലാഭം നോക്കാതെ ജീവിക്കുന്നവർ സമൂഹത്തിന് നേട്ടമാകും. അവനവന് ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെയും വളപ്രയോഗത്തെയും ജലസേചനത്തെയും ഒക്കെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം മധുരതരമാക്കിയ എത്രയോ കായകനികളും കിഴങ്ങുകളും ഉണ്ട്. മിക്ക വീടുകളിലും അവയെല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കട്ടനോ ചായക്കോ ഒപ്പം അവയിൽ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി ഇവയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ലേ. കാന്താരിമുളകും ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇടികളിൽ ഇടിച്ച് അതിനോടൊപ്പം കഴിക്കുമ്പോ എന്തൊരു രുചിയായിരുന്നു അല്ലേ. ഒന്നോർത്തു നോക്കൂ, എത്ര പേർക്ക് കൊതിവെന്ന് കാണുമെന്ന് എനിക്കറിയാം. വായിൽ വെള്ളം മുറിയില്ലേ. അതൊക്കെ പോട്ടെ. കൂവക്കിഴങ്ങും കൂർക്കയും കപ്പലണ്ടിയും ഒക്കെ നമ്മൾ പണ്ടേ കൃഷി ചെയ്തിരുന്നു.

0: ഇന്ന് നമുക്ക് കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതി പഠിക്കാം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ജി സുജയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കൂർക്കയുടെയും കൂവയുടെയും സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ എത്രയാണ്?
2: അതായത് മൈനർ കിഴങ്ങുവിളകളാണ് ഈ പറഞ്ഞ കൂർക്കയും കൂവയും. അവയുടെ പ്രസക്തി വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണിത്. കാരണം നമ്മുടെ കൂടുതലും നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യകതകൾ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും വളരെയധികം അറിയപ്പെടാത്ത സസ്യവിഭവങ്ങൾക്ക് ചൂഷണം ചെയ്യേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട കിഴങ്ങുവിളകളാണ് മരിച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ. ഇവയൊക്കെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നു. പിന്നെ പരമ്പരാഗത പച്ചക്കറികളാണ്. പിന്നെ കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ഇതുകൂടാതെ ഹെൽത്ത് ഫുഡ് എന്ന ഒരു പേരിലും ഇവ നന്നായി അറിയപ്പെടുന്നു. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള മൈനർ കിഴങ്ങുവിളകള് നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതലും അവയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവയുടെ ഉൽപാദനക്ഷമത, ഏത് മൈനർ വിളയ്ക്കാണോ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളത് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതുപോലെ നിലവിലുള്ള കൃഷി സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഇനങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്ലെങ്കിൽ തന്നെ ഈ മൈനർ വിളകള് ഈ കൃഷി സമ്പ്രദായങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴും അവയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ അവയ്ക്ക് കൂടുതലായിട്ടുള്ള മൂല്യവർദ്ധനവിനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് കൂവ എന്ന് പറഞ്ഞ വിളയ്ക്ക് കൂടുതൽ സാധ്യത വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഈ രണ്ടു വിളകൾക്കും ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആവശ്യക്കാരുമുണ്ട്. അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് താല്പര്യവും കാണിച്ച് കർഷകർ വരാറുണ്ട് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ.
1: മാഡം സൂചിപ്പിച്ച മാതിരി കൂവയ്ക്കാണെങ്കിൽ മൂല്യവർദ്ധനത്തിന്റെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. പിന്നെ കൂർക്ക നമ്മൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന്?
2: അതെ, കൂർക്ക എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത പച്ചക്കറിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമുക്ക് വേവിച്ച് ഒരു പച്ചക്കറിയായിട്ട് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഉരുളക്കിഴങ്ങിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഡ്രൈ മാറ്ററിന്റെ അളവ് 31-33%. അതുപോലെ നല്ല തോതിൽ 18-20% അന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പോഷകങ്ങൾ, വിറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. കിഴങ്ങുകളിലെ ധാതു ലവണങ്ങളായ കാൽഷ്യം, ഇരുമ്പ്, പിന്നെ ആന്റി ഓക്സിഡൻസ്, നീരോക്സികാരികളായ ഫീനോളിക് അമ്ലം, പിന്നെ ഫ്ലേവോനോയിഡുകൾ, പിന്നെ ടെർപീനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇത്രമാത്രം ഔഷധ ഗുണവും പോഷക ഗുണവും ഉള്ള കൂർക്ക എന്ന് പറയുന്ന വിളയെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല അവബോധം ഇല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കൃഷിക്കാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള മണം എന്ന് പറയുന്നത് ടെർപീനുകൾ, അപൂരിത ടെർപിനോയിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കൂർക്കയ്ക്ക് ആ ഒരു പ്രത്യേക നമുക്ക് സ്മെല്ല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ശരിക്കും നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വിളയാണ്.
1: ഈ രണ്ട് വിളകളും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ?
2: രണ്ട് വിളകളും തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൂർക്ക എന്ന് പറയുന്ന വിള നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാലഭേദമന്യെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു വിളയാണ്. അതിനൊരു സീസണുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ജൂലൈ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്താണ് കൂർക്ക കൃഷി ചെയ്യേണ്ടതെന്നും അതിലേറ്റവും ഉത്തമമായിട്ടുള്ള സമയം സെപ്റ്റംബർ മാസമാണെന്നുമാണ്. ആ സമയത്ത് നട്ടുപിടിപ്പിച്ച് ഉണ്ടാകുന്ന കൂർക്കയുടെ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പവും അതുപോലെ വിപണിയും മാർക്കറ്റ് വാല്യൂവും ഉണ്ടാകും. എല്ലാം കൊണ്ടും അതിൻ്റെ ഗുണവും എല്ലാം മെച്ചപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂവ അതുപോലെയല്ല. കൂവ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കൂവ കൂടുതലും കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ മഴ ലഭ്യമാകുന്നതിനോടൊപ്പമാണ്
1: മൺസൂൺ
2: മുന്നേ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്.
1: ഈ കൂർക്കയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം നഴ്സറി ഉണ്ടാക്കേണ്ട ആവശ്യകത?
2: അതെ, കൂർക്ക നമ്മൾ സാധാരണ കിഴങ്ങ് നഴ്സറിയിൽ നട്ടുപിടിപ്പിച്ച് വള്ളിയാക്കിയിട്ടാണ് പ്രധാന കൃഷിയിടത്തിലേക്ക്
1: നടുന്നത്.
2: ജൂലൈ മാസം എന്ന് പറഞ്ഞുവല്ലോ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു 45 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഞാറ്റടി തയ്യാറാക്കണം. ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ട നടീൽ

0: വസ്തു ലഭിക്കുന്നതിന് 500 ചതുരശ്ര മീറ്റർ സ്ഥലം വേണം ഞാറ്റടി. നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഞാറ്റടി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അടിവള. ഒരു ചതുരശ്ര മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് 1 കിലോ ചാണകം എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വത്തിൽ തന്നെ ഇവിടെയും നമ്മൾ കാലിവെള്ളമോ ചാണകമോ കൊടുത്തിരിക്കണം. പിന്നെ ചെറുതായിട്ട് വാരങ്ങളോ കൂനകളോ ആക്കി കുറഞ്ഞ അകലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കിഴങ്ങുകൾ നടേണ്ടത്. കിഴങ്ങുകളുടെ തൂക്കവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് വലിപ്പവും ആകരുത്, തീരെ ചെറുതും ആകരുത്. ഒരു മീഡിയം 15 to 20 grams തൂക്കം വരുന്ന കിഴങ്ങുകളാണ് നമ്മൾ സാധാരണ നഴ്സറിയിൽ.
1: കണ്ണ് എത്ര വേണം? അങ്ങനെ
0: അങ്ങനെയില്ല, അതിന്റെ വെയിറ്റ് ആണ്, അതിന്റെ ആ ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. 500 ചതുരശ്ര മീറ്ററിന് നമുക്ക് ഉദ്ദേശം ഒരു 75 to 100 kilos കൂർക്കയുടെ കിഴങ്ങ് വേണ്ടി വരും. ഇത് നട്ട് നമ്മളൊരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ അടിവളമായിട്ട് കാലിവളമേ കൊടുത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ വള്ളി ഉണ്ടാവാനും അതിന്റെ വൈൻസ് എന്ന് പറയുമല്ലോ, സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ വൈൻസ്, അതാണല്ലോ നമ്മൾ അടുത്ത പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. അപ്പം അത് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി ഈ പറഞ്ഞ നഴ്സറി ഏരിയയ്ക്ക് ഒരു 5 kilograms യൂറിയ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം അത് നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യും. എന്നിട്ട് 45 ദിവസം കഴിയുമ്പോഴത്തേനും 10 to 15 centimeters നീളത്തിനുള്ള വള്ളിത്തലപ്പുകളാണ് നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടേണ്ടത്.
1: കൂവയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിഴങ്ങ് ഡയറക്റ്റ് ആയിട്ട് നടുവാണ്.
0: കൂവയ്ക്കും കിഴങ്ങ് കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ, കിഴങ്ങിന്റെ മൊത്തം സ്കെയിൽസ് അതിന്റെ അടിയിലൊക്കെയാണ് മുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂവയിൽ. അപ്പൊ അതൊരു ചെറിയ നീളത്തിനുള്ള 10-15 centimeters നീളത്തിനുള്ള ഒരു കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് നടാം. അതല്ലെങ്കിൽ നഴ്സറിയിൽ ഈ കിഴങ്ങുകൾ നട്ടുപിടിപ്പിച്ച് കിളിർപ്പുകളാക്കിയിട്ട് ആ കിളിർപ്പുകൾ മുഴുവൻ ഭാഗം എടുക്കാതെ വേരും തണ്ടും അടങ്ങുന്ന ഒരു 10-15 centimeters നീളത്തിനുള്ള കിളിർപ്പുകൾ അതും വേണമെങ്കിൽ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ സാധാരണ കൃഷിക്കാരൊന്നും അതിനൊന്നും മെനക്കെടാറില്ല. വിളവെടുത്തു കഴിയുമ്പോൾ തന്നെ മിച്ചം കിടക്കുന്ന ഭാഗങ്ങൾ തന്നെ പൊടിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം മതി നടാനായിട്ട് ഉപയോഗിക്കാം.
1: നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി നല്ല ഇനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ?
0: അതായത് കൂർക്കയിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇനം. ഇത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇനങ്ങളുടെ മുന്നിലും ആ ഒരു സവിശേഷതയുണ്ട്, ശ്രീ എന്ന് പറയുന്നത്. അപ്പം ശ്രീധര എന്ന് പറയുന്ന ഇനം കൂർക്ക വളരെ നല്ല മെച്ചപ്പെട്ട പാചക ഗുണമുള്ള ഹെക്ടറിന് ഉദ്ദേശം ഒരു 20-25 ടൺ വിളവ് തരാൻ
1: ക്ഷമതയുള്ള
0: ഒരിനമാണ്. നല്ല രീതിയിൽ അന്നജവും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കിഴങ്ങിൽ. കേരള കാർഷിക സർവകലാശാലയ്ക്കും നല്ല ഇനങ്ങളുണ്ട്, നിധി, സുഫല എന്നൊക്കെ പറയുന്ന ഇനമാണ്.
1: കൂവയ്ക്ക് ഇതേമാതിരി പ്രത്യേകമായിട്ട് ഇനം വല്ലതും ഉണ്ടോ അതോ നമ്മുടെ നാടൻ ഇനങ്ങളിൽ തന്നെയാണ്?
0: നാടൻ ഇനങ്ങളാണ്, വെള്ളക്കൂവയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും വ്യാവസായിക ആവശ്യത്തിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപയോഗങ്ങൾക്കെല്ലാം കൂടുതൽ കൃഷി ചെയ്യുന്നത് വെള്ളക്കൂവയാണ്.
1: മറ്റേത്
0: മഞ്ഞക്കളറിലുണ്ട്, നീലക്കൂവയുണ്ട്. ഇത് നമ്മൾ മരാൻഡ ആരുണ്ടിനേസിയ എന്ന് പറയുന്ന കൂവയാണ് നമ്മൾ ഈ സാധാരണ വെള്ളക്കൂവ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലും കൂർക്കയെ അപേക്ഷിച്ച് കൂവ ഇടവിള കൃഷിക്കും തണൽ ഉള്ള സാഹചര്യങ്ങളിൽ,
1: അതായത് തെങ്ങിത്തോപ്പിലൊക്കെ
0: ചെയ്യാം. ആ തെങ്ങ്, കമുക്, വാഴ, വാഴക്കിടയിൽ നല്ലതായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന, തണൽ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് കൂവ എന്ന് പറയുന്നത്.
1: ജലസേചനം എങ്ങനെ ഇതിന് ചെയ്യും?
0: ജലസേചനം കൂർക്കയുടെ കാര്യത്തിൽ നമ്മൾ ജലസേചനത്തിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ കൂടുതൽ ഈ സെപ്റ്റംബർ മാസത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ സമയ തുലാവർഷം ഉണ്ടാവും. അതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വള്ളി അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞ് പോവും. അപ്പം അത് കാരണം നമ്മൾ ജലസേചനം കൊടുത്തിരിക്കണം എല്ലാ ദിവസവും. കഴിയുമെങ്കിൽ മണ്ണിലുള്ള ജലത്തിൻ്റെ അംശം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ജലസേചനം കൊടുക്കുന്നത് നല്ല രീതിയിൽ കിഴങ്ങ് ഉൽപ്പാദനത്തിനും അതുപോലെ വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും സഹായിക്കും.
1: കൂവയ്ക്ക് നമ്മൾ അധികം വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ടോ?
0: കൂവ ശരിക്കും നമ്മൾ നിസ്സാരമാക്കി കളയുമെങ്കിലും കൂവയ്ക്കും നല്ല രീതിയിൽ കിഴങ്ങ് വലിപ്പം ഉണ്ടാകണമെങ്കിൽ വളം ചെയ്യണം. പിന്നെ എപ്പോഴും കിഴങ്ങു വിളകൾക്കെല്ലാം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ നൈട്രജൻ പൊട്ടാഷ്യം ആണല്ലോ. അപ്പൊ അതിനും പറയുന്നത് 50 kilograms നൈട്രജൻ, 25 kilograms ഫോസ്ഫറസ്, 75 kilograms പൊട്ടാഷ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ
1: വളങ്ങൾ,
0: രാസവളങ്ങൾ കൊടുക്കണം. അത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മുഴുവൻ ഫോസ്ഫറസും കൊടുക്കാം. പിന്നെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് പകുതി വീതം ഈ പറഞ്ഞ നൈട്രജനും പൊട്ടാഷ്യവും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷ്യവും കൊടുക്കാം. പിന്നെ ഈ രണ്ട് വിളകളെയും നമുക്ക് ജൈവമാർഗത്തിലും കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള ചാണകം അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കേണ്ടതില്ല. ഈ കിഴങ്ങു വിളകൾ നടുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പയറുപോലുള്ള പച്ചില വളത്തിന് വേണ്ടിയുള്ള പയറുണ്ടല്ലോ, അത് നട്ടുപിടിപ്പിച്ച് നമുക്ക് മണ്ണിൽ ഉഴുതു ചേർക്കാം ഈ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ നമുക്കൊരു ഹെക്ടറിന് 10-15 ടണ്ണോളം പച്ചില വളം ഈ പറഞ്ഞിട്ടുള്ള വൻപയർ അതുപോലുള്ള പയറുവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
1: നൈട്രജനൊക്കെ
0: നല്ല രീതിയിൽ പൊട്ടാഷ്യവും ഒരു പരിധി വരെയും ഒക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഇവ സഹായിക്കും. പിന്നെ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നല്ല രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന, എല്ലാ കർഷകർക്കും അത് സാധിക്കില്ല, എന്നാലത് നീമാവിരകളെയൊക്കെ ഒഴിവാക്കാനും ഒക്കെ കൂർക്കയിൽ സഹായിക്കും. പിന്നെ ജീവാണുവളങ്ങൾ, ജീവാണുവളങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ PGPR Mix 1 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കിട്ടുന്ന അസോസ്പൈരിലം, ഫോസ്ഫോബാക്ടീരിയ, കേസോലുബിളൈസർ, അത് നമുക്ക് കൊടുക്കാം. 50% കാലിവളത്തിന് 1% ജീവാണുവളം എന്നുള്ള കണക്കിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു 10 ടൺ അല്ലെങ്കിൽ 12 ടൺ എന്നൊക്കെ പറയുന്ന 200 കിലോഗ്രാം ഒക്കെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണുവളങ്ങൾ വേണ്ടതായിട്ട് വരും. ഇതിത്രയും നമ്മൾ അനുശാസിക്കുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ പുരയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളാവശിഷ്ടങ്ങളോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നതും ഇതിനൊക്കെ നല്ല ഉപകരിക്കും.
1: അപ്പൊ ഇതിൽ അധികം കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്. നീമാവീരത്തിനെ പറ്റി മേഡം ഇപ്പൊ ചർച്ച ചെയ്തായിരുന്നു.
0: പ്രധാനമായിട്ട് വേരിൽ മുഴ ഉണ്ടാക്കുന്ന നീമാവീരകള്, റൂട്ട് നോട്ട് നിമറ്റോഡ് എന്ന് പറയുമല്ലോ, മെലോയിഡോഗൈൻ ഇൻകോഗിനേറ്റ, അത് ഒരു കൂർക്കയിലെ ഒരു പ്രധാനപ്പെട്ട കീടമാണ്. കീടബാധയേറ്റ ചെടികളുടെ വേരുകളിൽ മുഴ ഉണ്ടാവുകയും വേരിന്റെയും ചെടിയുടെയും വളർച്ച മുരടിക്കുകയും തന്മൂലം ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ചെടി തൈ രൂപത്തിലായിരിക്കുമ്പോൾ വേരുകൾ വഴി ചെടിക്കുള്ളിൽ കടക്കുന്ന ഈ 1 മില്ലിമീറ്റർ താഴെ നീളമുള്ള വിരകളെയാണ് നമ്മൾ നീമാവിരകൾ എന്ന് പറയുന്നത്. ആയതിനാൽ വിത്ത് കിഴങ്ങുകൾ നീമാവിര വിമുക്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഡീപ്പ് പ്ലൗവിംഗ് എന്ന് പറയുമല്ലോ, ആഴത്തിൽ ഉഴുക, പിന്നെ വിള പരിക്രമം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വിള അവശിഷ്ടങ്ങൾ കഴിയുന്നതും കൃഷിയിടത്തിൽ അങ്ങായിട്ടിടാതെ നശിപ്പിക്കുക. മധുരക്കിഴങ്ങിനമായിട്ടുള്ള ഒരു, ഞങ്ങൾക്കൊരു ഇനം ഉണ്ട് ശ്രീഭദ്ര എന്ന് പറയുന്ന ഒരു ഇനം, അതൊരു കെണിവിളയായിട്ട് കൂർക്ക നടുന്നതിന് മുൻപായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ നട്ടാല് ഒരു പരിധി വരെയൊക്കെ ഈ കൂർക്കയിലൊക്കെ കാണുന്ന നീമാവിരകളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതലും ജൈവമാർഗത്തിൽ കൂടെ ഉള്ള രീതിയാണ് ഉത്തമം. മറ്റൊരു കെണിവിളയാണ് മേരി ഗോൾഡ് എന്ന് പറയുന്ന കെണി, അതുപയോഗിക്കാം. പിന്നെ ട്രൈക്കോഡർമ പോഷിപ്പിച്ച ചാണകം, അത് നമുക്ക് നല്ല ഒരു സംരക്ഷണ മാർഗമാണ്. പിന്നെ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മൾ കൂർക്ക കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
1: കളകളൊക്കെ സമയാസമയം നമുക്ക്
0: മാറ്റണം, നന്നായിട്ട് മാറ്റണം. പിന്നെ കൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂർക്ക അങ്ങ് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ പിന്നെ അത് നല്ലതായിട്ട് സോയിൽ കവർ ചെയ്ത. വിള നമ്മള് സാധാരണ ഇത് ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് കരിഞ്ഞുണങ്ങുമല്ലോ, വള്ളിയൊക്കെ കരിഞ്ഞുണങ്ങും. ആ സമയത്ത് നമ്മളൊരു 4-5 മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ അതിനെ പറിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം.
1: പിന്നെ അത് ഗ്രേഡിംഗ് ഒക്കെ
0: നല്ലത്, കുറച്ചും കൂടി നല്ലതാണ്. മാർക്കറ്റ് വാല്യൂ കൂടും, മാർക്കറ്റിലുള്ള വില നമുക്ക് കൂടും. കർഷകന് ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഉള്ള ഒരു സമയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്.
1: പിന്നെ കൂവയ്ക്ക് പിന്നെ നമ്മൾ മൂല്യവർദ്ധനം ചെയ്യണം, അധികം നമുക്ക് വിപണിയിൽ നല്ലൊരു ഇൻകം കിട്ടണം. അപ്പൊ മേഡം ഇതിന്റെ സാധ്യതകൾ മേഡം ആദ്യമേ സൂചിപ്പിച്ച് നമ്മുടെ സ്റ്റേറ്റില് കേരളത്തില് നല്ല സാധ്യതകളാണ്. ഇപ്പൊ കൂവയൊക്കെ വലിയ തോതിൽ ആൾക്കാർ ഇവിടെ ചെയ്യാറുണ്ടോ?
0: കൂവയ്ക്കെല്ലാം വളരെയധികം ഇപ്പം പ്രസക്തി കൂടി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിലോട്ട് താല്പര്യം വരുന്നുണ്ട്. നല്ല സ്റ്റാർച്ച് ആണല്ലോ കൂവയിലുള്ളത്, അന്നജം, പെട്ടെന്ന് വിഘടിക്കുന്ന അന്നജമാണ്. നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ എളുപ്പമാക്കും. നല്ല ക്വാളിറ്റി, ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ അന്നജം വേർതിരിച്ചെടുത്ത റെസിഡ്യൂ അത് നല്ല ഒരു വളമായിട്ട് കമ്പോസ്റ്റ് ചെയ്യാനും കാലിത്തീറ്റയായിട്ടൊക്കെ നമുക്ക്
1: യൂസ് ചെയ്യാൻ പറ്റും.
0: നല്ലൊരു വളമാണ്, കാലിവളത്തിന് പകരമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കാം.
1: അപ്പൊ മാഡം പരിപാടിയിലേക്ക് വന്നിന്ന് കൂർക്കയും കൂവയും പറ്റി, അതിന്റെ കൃഷി രീതികളെ പറ്റി വിവരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ

0: കർഷകർക്ക് ഇത് നല്ലൊരു ഉപയോഗമായി തീരുമെന്ന് വിശ്വസിക്കുന്നു.
1: വളരെ നന്ദി.
2: എത്രത്തോളം ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പല നാടൻ കിഴങ്ങുകളും. ഇന്ന് കൂബയുടെയും കോർക്കയുടെയും ഒക്കെ കൃഷിരീതിയും പരിപാലനവും ജലസേചനവും വളപ്രയോഗവും ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് അവ വീണ്ടും കൃഷി ചെയ്യാം, വ്യാപകമാക്കാം അല്ലേ? കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെപ്പറ്റി പറഞ്ഞു തന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീർ അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്.

0: ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
1: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമിൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഓർമ്മയുണ്ടോ? ഇതാണ് ചോദ്യം. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം വാടാർമല്ലി. വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950104 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻ വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോ കാർഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓട്ടോ കാർഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോ കാർഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് https://forms.gle എന്ന ലിങ്ക് ഉപയോഗിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547837256 എന്ന നമ്പറിലും cel.kau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 മെയ് 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://celkau.in/elearning/reg.php എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. മെയ് 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെക്ഷനിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മെയ് 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872438566. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഇനി 2026 മെയ് 8 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കശുവണ്ടിപ്പരിപ്പ്, വാട്ടക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, ചുക്ക്, അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കാപ്പിക്കുരു, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 1100 രൂപ കുറഞ്ഞ്, ആലപ്പുഴ 26100, 600 രൂപ കുറഞ്ഞ്, വടക്കൻ പറവൂർ 26900, 500 രൂപ കുറഞ്ഞ്, എറണാകുളം 25000, 400 രൂപ കുറഞ്ഞ്, പാല 27500, 300 രൂപ കുറഞ്ഞ്, കൊച്ചി റെഡി 25600, കൊല്ലം 26500, 200 രൂപ കുറഞ്ഞ്, കോട്ടയം 29000 രൂപയും വിപണനം നടത്തുമ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ്, ആലപ്പുഴ

0: ഉകരാശി 14,950, ആലപ്പുഴ തെളിവ് 15,000, 400 രൂപ കുറഞ്ഞ്. വടക്കൻപറവൂർ 14,900, എറണാകുളം 14,800, കൊല്ലം 15,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപിണക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ്. കൊല്ലം 3,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ്. ആലുവ 5,000, 100 രൂപ കുറഞ്ഞ്. വടക്കൻപറവൂർ 4,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 300 രൂപ കുറഞ്ഞ്. കട്ടപ്പന 2,350 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചി, തൊടുപുഴ എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 3,900 രൂപ മുതൽ 8,200 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 3,500 രൂപ മുതൽ 4,200 രൂപ വരെയും നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കോഴിമുട്ട 100ന് 500 രൂപ മുതൽ 650 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കയർ, കാപ്പിക്കുരു, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. 2026 മെയ് 8 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസീത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമ

0: സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, ആ സ്ട്രഗിൾ അഗൈൻസ്റ്റ് കൊളോണിയലിസം, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ വിദേശകാര്യ കാരികോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6 ഘട്ടത്തിന്റെ ഭാഗമായി 39 കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6 ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക്

0: അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെഒഐസി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിനുമേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: Good evening and welcome to Yuvavani Music Time, the show where timeless hits meet unforgettable memories. Tonight, we are diving into the golden sound of Euro Disco with one of the most iconic duos of the 1980s, Modern Talking. From romantic lyrics to infectious melodies, their music crossed borders and generations. So sit back, turn the volume up, and let the magic begin with a song about love, temptation, and emotion.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം പ്രേമം.

ഔറംഗസീബ്, എസ് ശോഭ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ ശ്രീ കെ സി ബാബു, മുടവൻ മുകൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ശ്രീമതി ചന്ദ്രിക വിജയൻ. ഔറംഗസീബ്.

0: ഓരോ രാത്രിയും എനിക്ക് ആവേശമാണ്. പുതിയതോരോന്നും ഞാൻ ആസൂത്രണം ചെയ്യുന്നത് ഉറങ്ങാത്ത രാത്രികളിലാണ്. എന്റെ നാമം ഔറംഗസീബ് എന്നാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാകണം. ചക്രവർത്തി മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ചക്രവർത്തി പദമാണ്. ചക്രവർത്തി എന്ന ആശയം മറ്റെല്ലാത്തിനേക്കാളും മഹത്തരമാണ്, ഗംഭീരമാണ്. ചക്രവർത്തിയാകണം. വെറും ചക്രവർത്തിയല്ല, രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചെടുത്ത മഹാസമ്രാട്ട്. നല്ല തണുത്ത കാറ്റ്. ആ, ഇതൊരു നല്ല നിമിത്തമാണ്. ഈ കാറ്റ് കൊടുങ്കാറ്റായി തീരട്ടെ. എന്റെ ശക്തിയും ഭാവവും കൊടുങ്കാറ്റിനും കൈവരട്ടെ. ആരാണോ വരുന്നത്? ഈ രാത്രിയിൽ വിജനമായ ഈ സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധത്തിന്റെ ചരട് പിടിക്കുന്ന എന്നെ തിരക്കി ആരാണ് വരുന്നത്? ആരാണ്? ശത്രുവോ മിത്രമോ ആരാണ്? ആരെയും സൂക്ഷിക്കണം. മിത്രത്തിന്റെ വേഷം കെട്ടി ശത്രുവും വന്നേക്കാം. എന്റെ മനസ്സിൽ മാത്രമല്ല ചക്രവർത്തി പദം, ഓരോ പടയാളിയും ചക്രവർത്തി പദം സ്വപ്നം കാണുന്നുണ്ട്. എനിക്കതറിയാം. അതുകൊണ്ട് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകണം. ഓരോ അടിയും സൂക്ഷിക്കണം. നിഴലിനെ പോലും, സ്വന്തം നിഴല് പോലും ശത്രുവായേക്കും സൂക്ഷിക്കണം. ആഹാ, ആ കുതിരപ്പുറത്തിരിക്കുന്നത് എന്റെ ഇളയ സഹോദരൻ തന്നെയല്ലേ, മൊറാദ്. എന്നെപ്പോലെ അവൻ കടുത്ത സ്വപ്നമൊന്നും കാണാനിടയില്ല. പക്ഷേ എന്റെ രക്തം തന്നെ അല്ലേ അവനും. സൂക്ഷിക്കാം, അവനെയും സൂക്ഷിക്കാം. എന്താണ് അവന്റെ മനോഭാവമെന്ന് എങ്ങനെ അറിയും?
1: ജ്യേഷ്ഠ
0: മുറാദ്, പറയൂ, എന്തു പറ്റി?
1: ഞാൻ അങ്ങേ തിരക്കുകയായിരുന്നു.
0: കാര്യം പറയൂ മുറാദ്.
1: പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അവസാനം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല.
0: എനിക്ക്

0: നിശ്ചയമുണ്ട് അനുജ. ഒടുവിൽ വിജയം ഈ ഔറംഗസീബിന് തന്നെ. ഒരു പിതാവിന്റെ മക്കൾ പരസ്പരം പോരാടുന്നത് ചരിത്രത്തിന്റെ നിയോഗമായിരിക്കാം, പക്ഷേ പോരാടാതെ വയ്യ. യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ജ്യേഷ്ഠൻ ദാറായ്ക്കെതിരെ ഞാൻ ആയുധമെടുത്തത്.
1: നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ദാറ ശത്രുവായത് പിതാവിന് കടുത്ത വേദനയുണ്ടാക്കിയിട്ടുണ്ട്.
0: അദ്ദേഹം പഴയയാളാണ്, പഴഞ്ചൻ പ്രമാണങ്ങളാണ് നടപ്പാക്കുന്നത്. നമ്മുടെ ജനങ്ങൾ പഴയതുപോലെ ഷാജഹാൻ ചക്രവർത്തിയെ സ്നേഹിക്കുന്നില്ല.
1: പക്ഷേ പിതാവ് പിതാവ് തന്നെയല്ലേ, അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനവും മാനവും നാം നൽകേണ്ടതില്ലേ?
0: തീർച്ചയായും, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാത്തത്.
1: ജ്യേഷ്ഠ,
0: ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ആരോഗ്യമുള്ള ഭരണാധിപന്മാർ വേണം. നമ്മുടെ പിതാവിന് ഇനി അതിനുള്ള കഴിവില്ല. സ്വന്തം ശരീരം തന്നെ ഒരു ഭാരമായി അനുഭവപ്പെടുന്ന വയസ്സായ കുതിരയാണ് ഷാജഹാൻ ചക്രവർത്തി. ആ പഴയ പ്രതാപം പ്രജകളുടെ മനസ്സിൽ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം അവരെ കാണാതിരിക്കുന്നതാണ് നന്ന്. ഷാജഹാൻ പടുവൃദ്ധനും രോഗിയുമാണെന്ന് ജനം മനസ്സിലാക്കിയാൽ നമ്മോടുള്ള ആദരവിന് പോലും കുറവ് സംഭവിച്ചേക്കും.
1: അയ്യോ, നമ്മുടെ പിതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ?
0: മൊറാദ്, നീ ഒരു ഭീരുവും വിഡ്ഢിയുമാണ്. മുഗൾ വംശത്തിന്റെ രക്തം തന്നെയാണോ നിനക്കുമുള്ളത്? പിതാവ് പിതാവ് മാത്രമാണ്. ജനങ്ങളെ നിയന്ത്രിക്കാനും അവരെ ഉൾക്കൊള്ളാനും ഒരു ഭരണാധിപന് കഴിയണം. ഭാര്യയോടുള്ള പ്രണയം മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ഒരാൾ ഒരു സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ല.
1: പിതാവിന്റെ പ്രണയം നാം ഇവിടെ ഇപ്പോൾ ചർച്ചാവിഷയമാക്കേണ്ടതില്ല.
0: ശരിയാണ്, യുദ്ധത്തിന്റെ നടുവിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ശത്രുരാജ്യത്തിന് മാത്രമല്ല ഭീഷണി, രാജ്യത്തിനകത്തുനിന്നും കുടുംബത്തിനകത്തുനിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. എല്ലാ യുദ്ധങ്ങളും ഈ ഔറംഗസീബിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നിന്നെ ചക്രവർത്തിയാക്കാനാണ് ഞാൻ യുദ്ധത്തിനൊരുങ്ങിയത്, എനിക്ക് വേണ്ടിയല്ല. നീ എന്നോടൊപ്പമില്ലേ?
1: ഞാൻ ജ്യേഷ്ഠനോടൊത്ത് തന്നെയാണല്ലോ.
0: അത് നിനക്ക് നല്ലത്. ജ്യേഷ്ഠൻ ദാറ നമ്മുടെ ശത്രുപക്ഷത്തായതിൽ നിനക്ക് ദുഃഖമുണ്ടോ?
1: യുദ്ധത്തിൽ രക്തബന്ധത്തിന് സ്ഥാനമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല.
0: ഇപ്പോഴാണ് നീ ചക്രവർത്തിയുടെ ബുദ്ധി പ്രയോഗിച്ചു തുടങ്ങുന്നത്. നേരായ ബുദ്ധി കൊണ്ട് മാത്രം അധികാരം നിലനിർത്താൻ കഴിയില്ല. ചക്രവർത്തിയായി നീ സ്വയം പ്രഖ്യാപിക്കണം. യുദ്ധവിജയത്തിനാവശ്യം ശത്രുപക്ഷത്തേക്ക് ചാരന്മാരെ അയക്കുകയാണ്. പുരോഹിതന്റെ കുപ്പായം ധരിച്ചു ചെന്ന് അവരുടെ യുദ്ധതന്ത്രം നമുക്ക് പിടിച്ചെടുക്കണം. ഈ രാത്രി തന്നെ നമുക്ക് സൈന്യസമേതം ആഗ്രയിലേക്ക് കടക്കാം.
1: ഈ രാത്രി
0: എന്താ പേടിയാണോ? ചക്രവർത്തിയാകാൻ പോകുന്നവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഈ ജ്യേഷ്ഠനില്ലേ കൂടെ? സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ തുരത്തുകയാണ് ആദ്യം വേണ്ടത്. അത് ഏത് രീതിയിലുമാവാം, നേരിട്ടും ചതിച്ചും ചാർന്മാരുപയോഗിച്ചും. അധികാരമാണ് വലുത്. സൈന്യം നിങ്ങൾക്ക് കൽപ്പന കൊടുക്ക്. ആ കൽപ്പനയ്ക്ക് ആജ്ഞാശക്തി ഉണ്ടാവട്ടെ, ഇടിമുഴക്കത്തിന്റെ ശക്തി.

0: താറാ, എന്റെ മക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നത് ഈ ഷാജഹാന് കാണേണ്ടി വരുമോ?
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള കൊതിമൂത്ത് രാജ്യം നശിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്?
0: പാവം എന്റെ മുംതാസ്, അവൾ ഇതൊന്നും കാണാതെ പോയത് എത്ര നന്നായി. അല്ലെങ്കിൽ മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് അവൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു.
1: എവിടെയും അശുഭകരമായ വാർത്തകളാണ്. അനുജൻ ഷൂജ വംഗദേശത്തിലാണ് നമുക്കെതിരെ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ചക്രവർത്തി എന്ന നാമം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഇളയ അനുജൻ മൊറാദ് പടിഞ്ഞാറ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔറംഗസീബാണ് ഈ കുബുദ്ധികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
0: എന്നും എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഔറംഗസീബ്. അവനിതൊക്കെ എങ്ങനെ കഴിയുന്നു?
1: ഷൂജായെ അമർച്ച ചെയ്യുവാൻ ഉടനെ

0: സൈന്യസമേതം പുറപ്പെടാൻ എന്റെ പുത്രൻ സുലൈമാനെ അറിയിച്ചിട്ടുണ്ട്. പിതാവേ, അവിടുന്ന് അശേഷം ആകുലപ്പെടണ്ട. ഈ കലാപത്തെ അമർത്തുവാൻ എനിക്കറിയാം.
1: അക്കാര്യത്തിൽ എനിക്ക് അശേഷം ശങ്കയില്ല. പക്ഷേ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണല്ലോ യുദ്ധം. ഒരു പിതാവിന് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. മക്കൾ യുദ്ധം ചെയ്യുന്നത് ഭീതിയോട് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. എന്റെ മക്കളോട് ഞാൻ പറയാം, ഞാനവരെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യണ്ട. എല്ലാവരെയും വിളിക്കൂ, വിളിക്കൂ.
2: ഒരിക്കലും പാടില്ല പിതാവേ, അതൊരിക്കലും പാടില്ല.
1: രഹനാരാ മകളെ, എന്തുകൊണ്ട് എന്റെ മകളിത് കാണുന്നില്ലേ? മക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ പോലെ പോരാടുന്നത് ഒരു പിതാവിന് കണ്ടു നിൽക്കാൻ കഴിയുമോ?
2: കഴിയണം. തെറ്റിയും തെറിച്ചും പോയ മക്കൾ ഇനി ഒന്നിച്ചു വന്നാലും കൂടുതൽ ആപത്താണ്. ഓരോരുത്തരും അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ കൊട്ടാരം വിട്ട് ഇറങ്ങിയത്.
1: മോളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവരെന്റെ പുത്രന്മാരല്ലേ.
2: ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് എന്ത്? പുത്രന്മാരെ സ്നേഹിക്കുവാനുള്ള അവകാശം മാത്രമേ പിതാവിനുള്ളൂവോ? അവരെ ശാസിക്കുവാനും കൂടി പിതാവിന് കഴിയണ്ടേ?
1: എന്റെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള ശാസന മാത്രമേ വശമുള്ളൂ. അതിന്റെ പേര് സ്നേഹമെന്നാണ്. നിങ്ങൾ അമ്മയില്ലാതെ വളർന്നവരാണ്. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കതറിയാം. എന്റെ മക്കളെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയില്ല.
2: എന്തുകൊണ്ട്?
1: ഞാനവരെ സ്നേഹിക്കുന്നത് കൊണ്ട്.
2: തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ?
1: ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് അവരെ മാത്രമല്ല എല്ലാവരെയും സ്നേഹം കൊണ്ട് ശിക്ഷിക്കാനേ കഴിയൂ. അതാ അങ്ങോട്ട് നോക്കൂ, വെണ്ണക്കല്ലിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ ദീർഘനിശ്വാസത്തിന്റെ നേരെ, ആ താജ്മഹലിന്റെ നേരെ ഒന്ന് നോക്കൂ. നോക്കൂ മകളെ, എന്നിട്ട് പറയൂ അവരെ ശിക്ഷിക്കുവാൻ.
2: പിതാവേ, ഇതാണോ അവിടത്തേക്ക് യോജിച്ച വാക്കുകൾ? ഈ ദൗർബല്യൻ ഭാരത ചക്രവർത്തിയായ ഷാജഹാന് ചേർന്നതാണോ? ദാറാ, എവിടെ പോയി നിന്റെ വീറും വാശിയും സാമർഥ്യവും? ഇങ്ങനെയാണോ നീ വൃദ്ധനായ പിതാവിന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുന്നത്? നമ്മുടെ പിതാവ് ദുർബലനായതുകൊണ്ടാണ് രാജ്യഭരണം നിന്റെ കൈകളിൽ വന്നു ചേർന്നത്.
0: പിതാവേ, സഹോദരി പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങ് കൽപ്പിക്കണം, എങ്കിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയൂ.
1: യുദ്ധം വേണം അല്ലേ? എല്ലാവർക്കും സർവനാശം വിതയ്ക്കുവാൻ ഇനിയും യുദ്ധമുണ്ടാകണം അല്ലേ?
0: പിതാവേ, യുദ്ധമുണ്ടാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യുദ്ധമുണ്ടാകുന്നു. ഞാൻ ഈ സിംഹാസനം കൊതിക്കുന്നവനാണെന്ന് അങ്ങ് വിചാരിക്കരുത്. ഈ യുദ്ധം അതിനുവേണ്ടിയല്ല. എനിക്ക് സാമ്രാജ്യമോഹമേയില്ല. അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ് എന്റെ ഉദ്യമം.
2: അതെ, ദാറയുടെ ശ്രമം അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ്, അക്രമത്തെ അടിച്ചമർത്താനാണ്. നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭീകരമായ കാട്ടാളത്തത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ അക്രമത്തെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം അൽപായുസായി തീരും.
0: പിതാവേ, ഞാനിതാ സത്യം ചെയ്യാം. സഹോദരന്മാരിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ വധിക്കുകയോ ഇല്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ പിടികൂടി അങ്ങയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. അങ്ങേക്ക് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യാം.
1: എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഷാജഹാൻ പിതാവ് മാത്രമല്ല ചക്രവർത്തി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. ദാറാ, എന്നാൽ പൊയ്ക്കോളൂ. എനിക്കുള്ള അധികാരം നിനക്ക് കൂടിയാണ്. നീ അത് വേണ്ടതുപോലെ മനുഷ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക.

0: മകളെ ജഗനാര, ഔറംഗസീബ് വന്നുവോ? എനിക്കവനെ കാണണം. എന്റെ പുത്രനല്ലേ അവൻ? സമർത്ഥനും ബുദ്ധിമാനുമായ അവൻ എനിക്ക് അഭിമാനം തന്നെ.
1: അഭിമാനമോ? എന്തഭിമാനം? ഇത്ര വഞ്ചകനും നീചനുമായ അവൻ പിതാവിന് അഭിമാനമാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? മനസ്സിൽ കൊടിയ വിഷം വെച്ച് തന്ത്രപൂർവം കാര്യങ്ങൾ ഓരോന്നും മെനഞ്ഞെടുത്ത്

0: മുറാദൻ വിജയ സ്ത്രീലാളിതനായി മടങ്ങി വരികയാണ്. ചക്രവർത്തി പദം ഒരുപക്ഷെ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കും. ഞാൻ എന്നും കൂടെ ഉണ്ടെന്നാണ് അവന്റെ ധാരണ. ഔറംഗസീബ് ഒരു മണ്ടനാണെന്നായിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നത്. മുറാദ്, നിഞ്ചയും സ്വാതന്ത്ര്യം ആ കുതിര എന്റെ അടുത്ത് വരുന്നത് വരെ മാത്രം.
1: ജ്യേഷ്ഠ
0: പറയൂ. മുറാദ്,
1: യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടങ്ങുകയാണ്. ജ്യേഷ്ഠനാണ് എന്റെ കരുത്ത്. ഞാൻ ജ്യേഷ്ഠനോട് എന്നേക്കും കടപ്പെട്ടവനാണ്. പിതാവ് കാരാഗ്രഹത്തിലായതും സഹോദരന്മാർ തോറ്റോടിയതുമൊക്കെ ജ്യേഷ്ഠന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് മാത്രമാണ്.
0: നീ എന്നെ പുകഴ്ത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവിനെയും സഹോദരന്മാരെയും കീഴ്പ്പെടുത്തിയതിലും ബന്ധനത്തിലാക്കിയതിലും നീ കണക്കിലേറെ സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുന്നു.
1: ജ്യേഷ്ഠൻ എന്താണ് ഈ പറയുന്നത്?
0: ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെയേ വരൂ. എന്തെന്നാൽ അധികാരക്കൊതി മൂത്ത് നിനക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. നിനക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല.
1: ജ്യേഷ്ഠൻ അങ്ങനെ തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
0: തെറ്റുകൾ ചെയ്യുമ്പോ ശരികളാണെന്നേ ചെയ്യുന്നവർക്ക് തോന്നൂ. തെറ്റും ശരിയും ചരിത്രത്തിന്റെ ഭാഗമാണ്.
1: ജ്യേഷ്ഠന് എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്?
0: പുലമ്പലോ? നീ എന്താ പറഞ്ഞത്? രാജ്യങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കി പിതാവിനെയും ബന്ധുക്കളെയും കൽത്തുറങ്കിൽ അടച്ചപ്പോഴേക്കും നീ അങ്ങ് ചക്രവർത്തിയായിപ്പോയി അല്ലേ? ആഹംഭാവി.
1: ജ്യേഷ്ഠ, ഞാൻ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല.
0: നീ വിചാരിക്കുന്നതും വിചാരിക്കാൻ പോകുന്നതും ഈ ഔറംഗസീബ് മണത്തറിയും. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല.
1: ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശിക്കുന്നത് നിന്നെ പിടിച്ചു കെട്ടുവാൻ തന്നെ.
1: ഇത് ചതിയല്ലേ?
0: എല്ലാം ചതിയാണ്. ചതിയല്ലാത്തതായി നമുക്കിടയിൽ എന്താണുള്ളത്?
1: ഞാൻ സ്വന്തം സഹോദരനല്ലേ?
0: സ്വന്തം പിതാവ് തടവറയിലായി കഴിഞ്ഞു. മൊറാദ്, നീയും തടവറയിലാവുകയാണ്.
1: ജ്യേഷ്ഠ,
0: ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല, നീ എന്റെ ശത്രുവാണ്.
1: ചതി, ചതി, ഇത് കൊടും ചതിയാണ്.
0: ഇവരെ പിടിച്ചു കെട്ടോ.

0: പിതാവേ, ഔറംഗസീബ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച് സിംഹാസനാരോഹണം ചെയ്തിരിക്കുന്നു.
1: എന്ത്? ഔറംഗസീബ് എന്ത് ചെയ്തു?
0: മുഗൾ രാജവംശത്തിന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു.
1: ഔറംഗസീബ് സിംഹാസനത്തിൽ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഔറംഗസീബ് നല്ലവനാണ്, നല്ലവനാണ്.
0: വൃദ്ധനായ പിതാവിനെ ചതിച്ച് ബന്ധനസ്ഥനാക്കിയ ഔറംഗസീബ് ഇനി ചെയ്യാൻ ബാക്കി എന്താണുള്ളത്?
1: ശരിയായിരിക്കാം, പക്ഷേ ഒന്നും എനിക്കിപ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മകളെ, നിന്നോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പുറത്തെന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? എന്നെപ്പറ്റി, എനിക്ക് വന്ന ദുരിതത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
0: പിതാവേ, ഈ ലോകം പഴയതുപോലെ തന്നെ. കാരാഗ്രഹത്തിലായ ഷാജഹാൻ ചക്രവർത്തിയെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല.
1: ഞാൻ തടവറയിലായതിൽ ലോകത്താർക്കും ദുഃഖമില്ലേ?
0: ഇല്ല പിതാവേ, ഇല്ല. ലോകം പതിവ് പോലെ ഉറങ്ങുന്നു, ഉണരുന്നു. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തടവറയിലായ വാർത്ത ഒരു വാർത്തയല്ലാതായിരിക്കുന്നു.
1: ആ പോട്ടെ, പക്ഷേ ഒരു തവണ എനിക്ക് ഈ കോട്ടയ്ക്ക് പുറത്തു പോകണം. ജനങ്ങളെ കാണണം, എനിക്ക് വെളിച്ചം കാണണം. ആരും കാണാതെ നിനക്കെന്നെ ഈ കോട്ടയ്ക്ക് വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലേ? പറയൂ മോളെ, പറയൂ, നിനക്കെന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? കഴിയില്ലേ മോളെ?
0: ഇല്ല പിതാവേ, ഇല്ല. എനിക്കല്ല, ആർക്കും കഴിയില്ല.

0: പാതുഷ,
1: വൃദ്ധനായ
0: പിതാവിനെ കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹം ഭ്രാന്തനായി മാറിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളെയും മിത്രങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്തു. ഇത്ര വലിയ മഹാപാപങ്ങൾ അങ്ങനെ തന്നെ മാഞ്ഞുപോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
1: ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഖാസിമാർ വിധിച്ച ശിക്ഷകളാണ് ഓരോന്നും.
0: ശിക്ഷകൾ? ഇതാണോ ശിക്ഷ? ഇങ്ങനെയാണോ ശിക്ഷ? ഖാസിമാർ ഔറംഗസീബ് ചക്രവർത്തിയെയും കൊല്ലാൻ വിധിച്ചാൽ താങ്കളും കൊല്ലപ്പെടുവോ?
1: ഞാൻ

0: മോളെ ജഹനാരെ, ഞാൻ ഭ്രാന്തനായി തീർന്നിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മശക്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തു പറയുവാൻ എനിക്ക് കഴിയും മോളെ. ഞാൻ ഭ്രാന്തനല്ല. ഷാജഹാൻ ചക്രവർത്തിക്ക് ഭ്രാന്തില്ല. ഭ്രാന്തില്ല മോളെ. എന്റെ മകൻ ഔറംഗസീബ് എന്നേക്കാൾ വലിയ ചക്രവർത്തി തന്നെയാണ്. പക്ഷേ അവന്റെ പിതാവ് ഭ്രാന്തനല്ല. ഭ്രാന്തനല്ല.
1: എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങക്ക് എന്തു പറ്റി?
0: എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ രാജ്യത്തിനൊന്നും പറ്റാതെ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു നിമിഷം എന്റെ കണ്ണടഞ്ഞു പോയാൽ രാജ്യം ശത്രുക്കൾ ആക്രമിക്കും, എന്റെ പ്രജകൾ അനാഥരാകും, അവർ കഷ്ടപ്പെടും. താജ്മഹലിൽ എന്റെ റാണി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. നോക്കു മോളെ, നോക്കൂ. കൊള്ളാമോ, കൊള്ളാമോ എന്റെ വേഷം? കൊള്ളാമെന്ന് പറയും മോളെ.
1: കൊള്ളാം പിതാവേ.
0: ഈ രത്നങ്ങളെല്ലാം ഔറംഗസീബ് തട്ടിപ്പറിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാനിതൊക്കെ എന്റെ ദേഹത്ത് തന്നെ അണിഞ്ഞിരിക്കുന്നത്. മക്കൾ എല്ലാം തട്ടിപ്പറിക്കുന്നവരാണ്. പിതാവിനെയും മാതാവിനെയും അവരുടെ മനസ്സിനെയും തട്ടിപ്പറിച്ചെടുത്തുകളെയും സൂക്ഷിക്കണം. വളരെ കരുതലോടെ വേണം മാതാപിതാക്കൾ മക്കളോടൊപ്പം ജീവിക്കേണ്ടത്. മക്കൾ അപകടകാരികളാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
1: ശരിയാണ്.
0: ഓരോ നിമിഷവും ജാഗ്രത വേണം, ജാഗ്രത. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ കൊല്ലാൻ വരുന്നതെന്നറിയില്ല. ഔറംഗസീബ് എപ്പോഴാണ് വരുന്നത്? വരുന്നത് എപ്പോഴാണ്
1: അറിയില്ല പിതാവേ.
0: മോളെ, നിന്നോട് ഈ പിതാവിനൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, ജീവിതത്തെ സംബന്ധിച്ച്. മോളെ, നീ വിവാഹം കഴിക്കരുത്. പുത്രനുണ്ടായാൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലാക്കും. നിന്റെ ആഭരണങ്ങളെല്ലാം തട്ടിപ്പറിക്കും. നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോളെ. പിതാവ് പറയുന്നത് നീ കേൾക്കണം. കേൾക്കില്ലേ? നീ
1: കേൾക്കും.
0: നീ എന്തിനാണ് കരയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മുൻപിൽ മകൾ കരയുന്നു. കരയാതെ മോളെ, കരയാതെ. ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പുലമ്പുന്നതെന്ന് നീ വിചാരിക്കരുത്. എന്റെ ഹൃദയം തകർന്നുപോയി. ഒരുപാട് വേദനകൾ ഞാൻ കണ്ടു, അനുഭവിച്ചു. മതിയായി, ജീവിതം മതിയായി. എന്റെ പൊന്നുമക്കളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ദാറ, ഷൂജ, മൊറാദ് എല്ലാവരെയും കൊന്നുകളഞ്ഞു.

0: സകലരെയും അവൻ അമരംഗ ചെയ്ത് കൊന്നുകളഞ്ഞു കൊന്നുകളഞ്ഞു. ഞാൻ എന്തിനാണ് കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്? ആരോ വരുന്നു, ആരുടെയോ കാലടി ശബ്ദം. കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്, ആരാണത്? ആരാണത്?
1: ഞാൻ തന്നെ.
0: ഏ, ഇതാര്? ഇത് ചക്രവർത്തിയാണല്ലോ.
2: ഓ, ഔറംഗസീബ് ചക്രവർത്തി. സ്വന്തം പിതാവിന്റെ ദുരിതം കാണാൻ വന്നതാണല്ലേ.
1: ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ.
0: ഇനി എന്തിന് ക്ഷമിക്കണം? കൊല്ലാൻ വന്നിരിക്കുന്നവനോട് ക്ഷമിക്കാനോ? മോനെ ഔറംഗസീബേ, നീ എന്നെ കൊന്നോളൂ.
1: പിതാവേ, എന്നെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കരുതേ. ഞാൻ പാപിയാണ്, മഹാപാപം ചെയ്തു കൂട്ടിയവനാണ്. ആ പാപത്തിന്റെ തീജ്വാലയിൽ ഞാൻ ഇന്ന് വെന്തുരുകയാണ്.
2: ഔറംഗസീബ് ചക്രവർത്തി അഭിനയിക്കണ്ട.
1: അഭിനയിക്കുന്നതല്ല, പാപങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറയണം.
2: ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താണ് ആവശ്യം?
1: മാപ്പ്. എനിക്ക് സിംഹാസനം മതിയായി. അതിന്റെ സുഖം ദുഃഖമാണ്. എനിക്ക് മെക്കയിൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഏറെയാണ്. മാപ്പ് ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്.

ഔറംഗസീബ് നാടകം സമാപിക്കുന്നു. രചന എസ് ശോഭ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഔറംഗസീബ് കെ സി ബാബു, ഷാജഹാൻ മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, ദാറ അലക്സ് പോൾ, മൊറാദ് കുന്നിക്കോട് ഗുരുപ്രസാദ്, ജഹ്നാര ചന്ദ്രികാ വിജയൻ. സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്ക

0: യാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
1: ആകാശവാണി, ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. RDX എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കമലൻ പാടിയത് മനു മഞ്ജുത്തിന്റെ വരികൾ, സാം സിയസിന്റെ ഈണം.

0: കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡാവൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം June 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗ് നയിച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. June 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പഞ്ചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസ്സും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലേക്ക്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം ബേണി ഇഗ്നേഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ്.
1: നമസ്കാര്. ആകാശവാണി സമാചാര സന്ധ്യ ആകർഷിത സിംഗ്.

0: Individual compound event at World Cup Stage 2 in Shanghai. That is all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
1: അവധിക്കാല കായിക പരിശീലനം. അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: സർ, ഇപ്പോ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിലൊക്കെ കണ്ടുവരുന്നത് സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തും ടീമിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏത് സ്പോർട്സ് ഇവന്റിലായാലും നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കായിക താരത്തിന് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനുള്ള അത്തരം പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്?
4: തീർച്ചയായിട്ടും. ഞാൻ എന്റെ കുട്ടികളിൽ, ഞാൻ ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കും വന്നൊരു ചെറിയൊരു കോമ്പറ്റീഷൻ വയ്ക്കും. എല്ലാ ദിവസവും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. മൂന്ന് ടീം, നാല് ടീം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവരോട് പറയും, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റണ്ണിങ് എ ബി സി പഠിച്ചു അത് പ്രോപ്പറായിട്ട് ചെയ്യണം, ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ്, ഇപ്പൊ പ്രഷർ ഉണ്ട്, നാല് ടീം ഉണ്ട്, നാല് ടീം വാർക്ക് എല്ലാവർക്കും ചെയ്യുന്നത്. ഞാൻ അതിന് ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ്. ആദ്യത്തേനെ പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിന്റെ അടുത്ത് ഇല്ല, കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ്, അവിടെ നിന്റെ ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് പതുക്കെ അങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് വിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ടാണ്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി. ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉണ്ട്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
3: രണ്ട് മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്.
4: എനിക്ക് ഈ ഫീൽഡിൽ മോർ ദാൻ 50 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ചായിട്ട് മോർ ദാൻ 35 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട്, പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക, ദിസ് കാൾഡ് ഡിസിപ്ലിൻ.
3: സ്വയം
4: നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ കുട്ടികൾ പറയും, നിങ്ങൾ എവിടെയാണ് ഷൂ ഉപയോഗിക്കുന്നത്? അത് ഞാൻ എവിടെ വയ്ക്കുന്നത്? സോക്സ് എവിടെ വയ്ക്കുന്നത്? ഷൂവിനകത്ത്. ദിസ് നോട്ട് എ ഡിസിപ്ലിൻ. അതിന് ഓപ്പൺ ആയിട്ട് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ എല്ലാ കോച്ചസും ഇവരോട് പറഞ്ഞു കൊടുക്കുക, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു, ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് ചെയ്യണം, എല്ലായിടത്തും മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റം ഉണ്ട്, എല്ലാവരും കൊണ്ടു വന്ന് എല്ലാവരും കണ്ടെത്തണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആ കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തരുത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പോൾ ബുക്സ് എല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എല്ലാം ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവൻ്റെ ഡെയിലി റൊട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ രണ്ട് മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
3: കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞല്ലോ.
4: രണ്ട് തരമുള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല, അങ്ങനെയുള്ളൊരു ആദ്യം സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയാം, സോറി മാഡം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ട് മണിക്കൂറിൽ കൂടുതൽ പറ്റും, രണ്ട് മണിക്കൂർ നമ്മൾ ചെയ്യത്തില്ല, രണ്ട് മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നതാണ്, അത് ചെയ്യത്തില്ല. അപ്പോൾ രാവിലെ 6:30 to 8:30 നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 കുട്ടിയെ കൊണ്ടുവന്ന് വയലിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് 7 പഠിക്കാൻ പോകും, വൈകുന്നേരം 3:30 ആകുമ്പോൾ അവന് വീണ്ടും നമ്മുടെ അവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് അഡ്രസ്സിൽ ഞാനിത് പറയാറുണ്ട്, ദയവേ ഇത് കുട്ടികളാണ്, അവരിതിങ്ങനെ ഇങ്ങനെ ഓവർലോഡ് ചെയ്യരുത്. അപ്പോൾ പറയും, സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്ത, അല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരൻറ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെന്റ് ചെയ്യും, അവൻ ഓടുന്നും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ പറ ഇന്ന് എൻ്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായിട്ട് ചെയ്തു തന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ? ആ കുട്ടികൾ, ആ പേരൻറ്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെന്റ്, ഏതൊക്കെ പേരൻറ്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും.

0: കൂടാതെ നമ്മൾ ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾക്ക് സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും. കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും. എന്നിട്ട് ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവൻ്റെ പേഴ്സണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തേ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, അങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്നാണ്. പക്ഷേ അവരോടൊപ്പം നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറേ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: നമ്മൾ സമ്മർ ക്യാമ്പിന് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കേരള സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വാട്ടർ ബോട്ടിൽ കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിറയ്ക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഏത്തപ്പഴവും മുട്ടയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാരങ്ങയും ഉള്ളതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രഷ്മെന്റ് ഐറ്റം ഉണ്ടോ? പിന്നെ സമയക്രമം. സമയക്രമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മണിക്കുള്ള സമയം, ആറര മണിക്ക് വന്നു കഴിഞ്ഞാൽ ആറര മണി തൊട്ട് ഒരു ആറ് മുക്കാൽ വരെയായിരിക്കും നമ്മൾ അറ്റൻഡൻസും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളിലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അത് ആക്റ്റീവ് തുടങ്ങുമ്പോൾ മാക്സിമം നോട്ട് മോർ ദാൻ 40 മിനിറ്റ്സിൽ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യില്ല. ഒരു കുട്ടി ആ ഇടയ്ക്കിടയ്ക്ക് അത്ര റെസ്റ്റ് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ സ്പോർട്സ് മാനെ കണ്ടിട്ടുണ്ടോ, ഗ്രൗണ്ട് പോയിട്ട് നിന്നുകൊണ്ട് ഒന്ന് കുടിക്കും. ഞാൻ നിങ്ങൾ ഇരിക്കും എടുത്ത് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറയും, ഒന്ന് രണ്ട് സിപ്പ് ഇടയ്ക്കും. അപ്പോൾ ഓരോ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റി അനുസരിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട്, റിലാക്സ് കൊടുക്കാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പോയിട്ട് ഒരു ഗെയിം കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ മാനസികമായിട്ട് ശാരീരികമായിട്ടും വളരെയധികം ഇമോഷണലി, കാരണം ഇവിടെ വരുമ്പോൾ അവർക്ക് അറിയപ്പെടുന്നത് ആര് വന്നത്, ഒരു കുട്ടി വരുമ്പോഴും പരിചയപ്പെടുന്നു. ആദ്യം 10 കുട്ടികൾ വന്ന ക്യാമ്പിന് 10 കുട്ടികളെ 10 കുട്ടി ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. അവർക്ക് അവിടെ ഒരു ബോണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഓ, എന്റെ വീടിന് അടുക്കുകയാണ്, പഠിക്കുന്ന കുട്ടി ഒരു സ്കൂളിലും വേറെ സ്കൂളിലും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒന്ന് അപ്പാർട്ട് ഫ്രം ആൾ ദീസ് എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടലാണ്, ഒരു പരിചയം, ഒരു സൗഹൃദം കിട്ടുകയാണ്. ആ സൗഹൃദം ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൗഹൃദമായിട്ട് മാറാറുണ്ട്.
1: പ്രായപരിധി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറ് തന്നെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കായിക രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ മറ്റ് ചൈന, ജപ്പാൻ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളെന്ന് വെച്ച് നോക്കാം, പ്രത്യേകിച്ചും ചൈന, ജപ്പാനൊക്കെ അവർ ജനിക്കുമ്പോൾ തന്നെ സ്പോർട്സിലേക്ക് വിടാനുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മളങ്ങനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പോർട്സിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞു 8 വയസ്സ് മുതൽ 23 വയസ്സ് വരെ എന്ന് പറഞ്ഞു, പക്ഷേ അതിനും താഴെ നമുക്ക് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിശീലനം നൽകി തുടങ്ങാൻ പറ്റില്ലേ?
0: വളരെ നല്ല ചോദ്യം. ഞാൻ ഒത്തിരി കൺട്രീസിൽ ഞാൻ പോയിട്ടുള്ളതാണ്. റഷ്യയിലും പോയി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റൽസ് ആണ്. കാരണം രാവിലെ വർക്കിന് പോകുമ്പോൾ പേരൻസ് കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. അവിടെ മോണ്ടശ്ശേരി ട്രെയിനിങ് ചെയ്ത് പരിശീലിച്ച ടീച്ചേഴ്സാണ്. അവർ കുട്ടിയുടെ കഴിവ് അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, കുട്ടിയുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച്. അത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ അവരാണ് തിരിച്ചുവിടുന്നത്, അവന്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അവരാണ് തിരിച്ചുവിടുന്നത്. ഇപ്പോൾ ഡിസ്ക് എല്ലാം ഉണ്ട്, ഡിസ്ക് എറിയുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് റിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർ കുട്ടി ചെന്നെടുത്തെറിയും, ചിലർ തലവുത്തനം ചാടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസും അവരുടെ സ്വഭാവം എല്ലാം കണ്ടിട്ടാണ് അവർ തിരിച്ചു. അവരുടെ ഡെയിലി റിപ്പോർട്ടുണ്ട്, അതനുസരിച്ച് കുട്ടി ചാനലൈസ് ചെയ്യും. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. കാരണം ഈ നോക്കുന്ന ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പി എച്ച് ഡി ഹോൾഡർ കൊടുക്കുന്ന സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത് ഈ പ്രീ കെ ജി എൽ കെ ജിയിലുള്ള ടീച്ചേഴ്സിനാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവരിന്ന് അത്രയും പ്രതീക്ഷിക്കാവും. പക്ഷേ ഇതിനെ ദൂരീകരിക്കാനായിട്ട് നമ്മൾ കേരള സർവകലാശാലയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, 10 തൊട്ട് 12 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിലും ശരീരത്തിന്റെ വളർച്ച നോക്കും. വലിയ കുട്ടികൾ ചില പ്രായമുണ്ട്, പക്ഷേ ശരീരത്തിന്റെ വളർച്ചയില്ല. അങ്ങനെയുള്ള കുട്ടികൾ സൈസ് വൈസ് നമ്മൾ എടുത്തിട്ട് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏജ് വൈസ് പിന്നെ സൈസ് വൈസ് ഇത് രണ്ടും കൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അല്ല, അത്ലറ്റിക്സിലായിരുന്നാൽ ഇവരെ ഹൈറ്റ് വരുന്നത് നിൽക്കും, എന്നതിന് ശേഷം നമ്മൾ അവിടെ ഗ്രൂപ്പാക്കും, 3-4 ഗ്രൂപ്പാക്കും. ഗ്രൂപ്പാക്കിയതിന് ശേഷം അവരെ കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അതിനൊക്കെയുള്ള ഒരു ബോറിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. സെയിം പ്രായത്തിലുള്ള സെയിം ഹൈറ്റുള്ള കുട്ടികളാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം.
1: അവർക്ക് താല്പര്യമുള്ളൊരു കായിക ഇനം ഇതായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നത് വേറെ ഒന്നായിരിക്കും. അത് ആ ഒരു കണ്ടെത്തൽ എങ്ങനെയാണ് പരിശീലകൻ എന്നുള്ള നിലയിൽ?
0: ഇപ്പൊ ഞാൻ ജീവിലായി ചേർന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് കുട്ടികളുണ്ട്. ഓരോ കുട്ടികൾക്കും 20, 25, 30 കുട്ടികൾ വീതം കാണും. നമ്മൾ 15 കോച്ചുണ്ട്, അവിടെ ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഇത്രയും കോച്ചസ് ഉണ്ട്, ബോക്സിങ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയാം, ഓ അത്ലറ്റിക്സിന് നമുക്ക് ഈവന്റ്സ് നമുക്കറിയാം. ആ ഈവന്റ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്ന് പറയാം ഓരോ കുട്ടികൾക്കും. ആ ക്വാളിറ്റീസ് ഇല്ലാത്ത കുട്ടികൾ വരും ജനറൽ. കുട്ടിയോട് കുട്ടി എന്താ പറയാ, ഞാൻ അത്ലറ്റിക്സ് തരും, കുട്ടി ജനറലാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് സ്പെസിഫിക് ഗെയിംസിലും വരും. പക്ഷെ ആ ഗെയിംസിൽ ആ കുട്ടിക്ക് നേടാവുന്നതിനെക്കാളും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഇനമായ അത്ലറ്റിക്സ് വന്നു കഴിഞ്ഞാൽ നേടാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന കുട്ടികളുണ്ട്, ഇപ്പോൾ ആളിൻ്റെ യൂണിവേഴ്സിറ്റി വരെ പോയി നാഷണൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോച്ചസ് തമ്മിൽ പറയാം, സാർ എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, എനിക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫിറ്റ് ആവും. ഓക്കെ സാർ, ഒന്ന് ശരി സാർ, വിട്ടേക്കു സാർ. കുട്ടിക്ക് താല്പര്യം, ഞാൻ കുട്ടിയോട് പറയാം സാർ, കുട്ടിക്ക് പറയാം നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക, അങ്ങനെ താല്പര്യം ഇവിടെ നമ്മൾ. അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് സാർ, അത് അങ്ങനെ ചെയ്യണം. നമ്മൾ നോക്കണം നമ്മളെ വന്നിരുന്ന കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവണം. ആ ഭാവിയിൽ കൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനിക്കണം, ആ പർട്ടിക്കുലർ ഗെയിമിന് ഒരു അഭിമാനിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇവന്റുകൾ ഏതൊക്കെയാണ് ഈ കുട്ടികൾ വന്ന്? സാറിന്റെ ഒരു അഭിപ്രായത്തിൽ
0: ബേസിക് ആയിട്ട് ഇപ്പോൾ വന്ന് നമ്മുടെ ഇവിടുന്ന് ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഫാൻ, രണ്ടാമത് വന്നിട്ട് ഫുട്ബോളാണ്, മൂന്നാമത് ഇൻഡിവിജ്വൽ ഗെയിംസിന് ഇപ്പോൾ പ്രിയം കുറഞ്ഞു വരികയാണ്. കാരണം ഇൻഡിവിജ്വൽ ഗെയിംസിന് ഭയങ്കരമായിട്ട് കണ്ണോത്താൻ, അത് ഇൻഡിവിജ്വൽ ഗെയിം ഏതായിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും ശരി തന്നെ, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ശരി തന്നെ, സ്വിമ്മിംഗ് ആയിരുന്നാലും, ബോക്സിംഗ് ആയിരുന്നാലും, റെസ്ലിംഗ് ആയിരുന്നാലും, ഏത് ഗെയിം ആയാലും, ഇൻഡിവിജ്വൽ ഗെയിംസിനെല്ലാം ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് പ്രോപ്പർ കോച്ചിങ് കിട്ടണം. മത്സര ലെവൽ മനസ്സിലാക്കണം, ആ ലെവലിൽ ഞാൻ എന്ത് എങ്ങനെയാണ് ഇനി പെരുമാറേണ്ടത്. അത് നാഷണൽ വരയ്ക്കും ഒക്കെ, അത് കഴിഞ്ഞ് ഇന്റർനാഷണലിൽ പോകുമ്പോഴേ രീതി മാറും. കാരണം അവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാതിരിയുള്ളതല്ല.
1: സ്കൂളുകളിൽ ചില ചെറിയ മത്സരങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളെക്കാളും ഒക്കെ അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ വരുന്ന ഒരുപാട് കഴിവുള്ള ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യം. കാരണം നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ, സ്കൂളിൽ ഒരു പിടി പീരീഡ് പോലും ഇറങ്ങാതെ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷെ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവർ ഇവരെക്കാളും നല്ല പെർഫോം ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ട്, ഓരോ ഗെയിമിനും അതിൻ്റെ ടാലന്റ് ഐഡി നടത്തണം എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്, അത് ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റുള്ളൂ.
1: ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ, ഒരു അത്ലറ്റിക് കോച്ച് എന്നുള്ള നിലയിൽ, മാതാപിതാക്കളോടും കുട്ടികളോടും സാറിന് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്?
0: നിങ്ങളുടെ കുട്ടികളുടെ, അതായത് ഒരു പാരന്റ് എന്നുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് ഒരു പാരന്റിനെ കൊണ്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു ട്രയാംഗിൾ മൂവ്മെന്റ് ആണ്. കുട്ടിയുടെ ബന്ധം നടക്കുന്നത് വീട്, സ്കൂള്, കളിക്കളം, ഈ മൂന്നുമായിട്ടുള്ള ഒരു ട്രയാംഗിൾ ഒരു മൂവ്മെന്റിൽ പാരന്റ്സും ടീച്ചേഴ്സും കുട്ടിയും കോച്ചും ഇവർ വന്നിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റോട് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ പാരന്റ്സിനെക്കാളും നന്നായിട്ട് അധ്യാപകർക്ക് അധ്യാപകർക്കാലം നന്നായി അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്, അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൊണ്ടാണ്. മരുന്ന് ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എൻ്റെ മരുന്ന്, കളിയാണ് എൻ്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗ്സിനായിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിനാണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ, അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലറിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ്ങ്, അത് കഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള ഇടത്ത് ഒരുപാട് പ്രോട്ടീൻ, ആവശ്യമുള്ള പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, അവൻ എന്തിനാണ് അഭിരുചിയുള്ളതെന്ന്. അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷേ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നിരുന്നെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഗവൺമെന്റ്, അതുകൊണ്ട് ഒരു മുൻകെടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തപസ്യാണ്. ഞാൻ കാണുന്നത് എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവാലയം. ഞാൻ എൻ്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് വരിക, പോവുക, വേറൊന്നും നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എന്റെ വീക്ക്നസ്.
1: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
0: താങ്ക് യു സോ മച്ച് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, നമസ്കാരം. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം.

0: ശ്വാസകോശ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ആസ്മ ചികിത്സയിലെ ശാസ്ത്രീയമായ ഇടപെടലുകളും അടിവരയിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലോക ആസ്മ ദിനാചരണം കടന്നുപോയത്. ആസ്മയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുന്നു. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 1998 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ആസ്മയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുക, കൃത്യമായ ചികിത്സാരീതികൾ പ്രചരിപ്പിക്കുക, വായുമലിനീകരണം പോലുള്ള ബാഹ്യഘടകങ്ങളെ പ്രതിരോധിക്കുക എന്നിവയാണ് ഈ ദിനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സാംക്രമികേതര രോഗങ്ങളിലൊന്നാണ് ആസ്മ. ശ്വാസകോശത്തിലെ വായുസഞ്ചാര മാർഗങ്ങളിലുണ്ടാകുന്ന വീക്കവും അതുകാരണം ശ്വാസനാളികൾ ചുരുങ്ങുന്നതുമാണ് ആസ്മയുടെ അടിസ്ഥാന കാരണം. ഇത് ശ്വസന പ്രക്രിയയെ ദുഷ്കരമാക്കുന്നു. വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഭാരം, ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂളംവിളി പോലുള്ള ശബ്ദം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊടി, പുക, പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ തുടങ്ങിയ അലർജി ഘടകങ്ങൾ മൂലമോ രോഗം പ്രത്യക്ഷപ്പെടാം. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ ആസ്മ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ രോഗത്തെ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറെ ഗൌരവത്തോടെ കാണേണ്ട ഒന്നാണ് ആസ്മ. സാധാരണഗതിയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാകാറുള്ളതെങ്കിലും കൌമാരപ്രായത്തിലും മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. പലരിലും പ്രായം കൂടുന്തോറും രോഗതീവ്രത കുറയുന്നതായി കാണാമെങ്കിലും പാരമ്പര്യമായി ആസ്മയോ അലർജിയോ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ ഇത് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണവും പൊടിപടലങ്ങളും കുട്ടികളിലെ ആസ്മ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പുറത്തെ പൊടിയിൽ നിന്നും പുകയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗപ്രതിരോധത്തെ സഹായിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്മ രോഗി സമൂഹങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്താണെന്നത് അതീവ ഗൌരവകരമായ കാര്യമാണ്. ആഗോളതലത്തിൽ ആസ്മ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലും മരണനിരക്കിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിവേഗത്തിലുള്ള നഗരവൽക്കരണവും നിയന്ത്രണാതീതമായ വായുമലിനീകരണവുമാണ് ഈ അവസ്ഥ ഇത്രമേൽ ഭയാനകമാക്കുന്നത്. ആസ്മ നിയന്ത്രണത്തിനായി ഇന്ന് വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ രീതികളെല്ലാം രോഗികൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നു. ശ്വാസതടസ്സങ്ങളെ പെട്ടെന്ന് നേരിടാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനുമാണ് ഈ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിയും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ ഏത് രീതി തിരഞ്ഞെടുക്കുമ്പോഴും അതത് മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആസ്മ ചികിത്സയിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ഇൻഹേലറുകളാണ്. മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇത് പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും പെട്ടെന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു. എന്നാൽ ഇൻഹേലർ ചികിത്സയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ രാജ്യത്തെ ചികിത്സാരംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് ശീലമായി പോകുമെന്ന ഭയത്താൽ പലരും ഫലപ്രദമായ ഈ ചികിത്സ ഒഴിവാക്കി ഗുളികകളിലേക്കും മറ്റ് താൽക്കാലിക മാർഗങ്ങളിലേക്കും തിരിയുന്നത് രോഗം വഷളാക്കാൻ കാരണമാകുന്നു. ആസ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ അകറ്റി ഇൻഹേലറുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് സോഫിയ സലിം മാലിക് ആകാശവാണിയോട്.
1: ലോകമാകമാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ അലട്ടുന്ന ശ്വാസരോഗം ആസ്മയാണ്. തീർത്തും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ആസ്മ കൊണ്ടുള്ള മരണം എന്നിരിക്കെ അവികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമാണ് ആസ്മ രോഗമുള്ള മരണം ധാരാളമായി കണ്ടുവരുന്നത്. ഈ മരണ നിരക്ക് കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി രോഗനിവാരണ ഔഷധമായ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആസ്മ ഡേയുടെ പ്രമേയം ആക്സസ് ടു ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ഫോർ എവറി വൺ വിത്ത് ആസ്മ സ്റ്റിൽ ആൻ ഏർജന്റ് നീഡ് എന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത് ആസ്മ ബാധിതർക്കെല്ലാം ശ്വാസനാളങ്ങൾ നീർക്കെട്ട് തടയാനുള്ള കണിക രൂപത്തിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മരുന്നുകളാണ്. ആസ്മ നിവാരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിലും അതിനെ നിയന്ത്രിച്ചു വെക്കാനും മരണം തടയാനും സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ അനിവാര്യമാണ്. ആസ്മയുള്ള കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിതരാവുന്നതായും കായിക വിനോദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും നമ്മൾക്ക് കാണാം. കുട്ടികളിലും രോഗനിവാരണം

0: മരുന്നുകളായി സ്റ്റിറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവ അതീവ ഫലപ്രദവും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമായ മരുന്നുകളാണ്. കുട്ടികളിലെ ആസ്മയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് കുട്ടികളിലെ ആസ്മ കൗമാരമാകുമ്പോൾ മാറും എന്നതാണ്. ജനിതഘടനയും എൻവയോൺമെന്റൽ ട്രിഗേഴ്സുമാണ് ആസ്മയുടെ കാരണം എന്നിരിക്കെ ഇത് മാറുന്ന ഒരു രോഗാവസ്ഥയല്ല. അടുത്തത്, സ്റ്റിറോയിഡ് അടങ്ങിയ ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കും എന്നതാണ്. ഇത് തീർത്തും തെറ്റാണ്. എന്നാൽ ഇവ ഒരു ശ്വാസരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കേണ്ടതാണ്. വൈറൽ രോഗബാധ തടയാൻ വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൃത്യമായ ഇൻഹേലർ ഉപയോഗം എന്നിവ കുട്ടികളിലെ ആസ്മ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സഹായിക്കും.
1: ആസ്മ ചികിത്സയിൽ ആയുർവേദവും വളരെ ഫലപ്രദമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിൽ കഫം കെട്ടുന്നത് ഒഴിവാക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെ ശ്വാസം മുട്ടലിന്റെ തീവ്രത കുറയ്ക്കാനും ആയുർവേദ ചികിത്സകൾ സഹായിക്കുന്നു. ആയുർവേദത്തിലെ ആസ്മ രോഗ ചികിത്സാ രീതിയെക്കുറിച്ച് കിളിമാനൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അർച്ചന വിഎസിന്റെ വാക്കുകളിലേക്ക്.
2: ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം കാരണം ശ്വാസ ഉച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ദീർഘകാല ശ്വാസകോശ രോഗമാണ് ബ്രോങ്കിയലാസ്മ. ശ്വാസനാളങ്ങൾ ഇടുങ്ങുകയും അധികമായി കഫം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ചുമ, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ ഇതിനെ തമകശ്വാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജനമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ, സമയക്രമമില്ലാതെയുള്ള ഭക്ഷണ രീതി, രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവ അമിതമായി ഉപയോഗിക്കുക മുതലായ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതികളും ആസ്മ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്ന ശോധന ചികിത്സകൾ, വിവിധ തരത്തിലുള്ള ശമന ഔഷധങ്ങൾ, രസായന ഔഷധങ്ങൾ എന്നിവ ആയുർവേദത്തിൽ ആസ്മ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഇത്തരം ചികിത്സകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുണ്ടാകുന്ന ശ്വസന അണുബാധകൾ തടയുന്നതിനും ആസ്മയെ പ്രതിരോധിക്കുന്നതിനും രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും രണ്ട് ആസ്മ രോഗകാലങ്ങൾ തമ്മിലുള്ള ഇടവേളയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു.
1: ആസ്മ നിയന്ത്രണത്തിൽ ശ്വസന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിലും ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും യോഗ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു ചികിത്സാരീതി എന്നതിലുപരി ശ്വാസകോശ ആരോഗ്യത്തിനുള്ള ഒരു മികച്ച പ്രതിരോധ മാർഗമായാണ് ആധുനിക ലോകം യോഗയെ കാണുന്നത്. ആസ്മ രോഗ നിയന്ത്രണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച നിലവിൽ യോഗ പരിശീലകയായ CS പ്രേമകുമാരി ആകാശവാണിയോട്.
3: യോഗയിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കടുത്ത ആസ്മ രോഗികള് നേരെ കയറി കടുത്ത പ്രാണായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവരുടെ ശേഷിക്കനുസരിച്ച് പതിയെ ബ്രീത്ത് ചെയ്യിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആദ്യം തന്നെ ഈ കടുത്ത രോഗമുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഇനി യാതൊരു സംശയം വേണ്ട. കൺസൾട്ട് ചെയ്ത് അവരുടെ നില എന്താണെന്ന് അറിയാൻ ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. അറിയത്തില്ലാതെ പെട്ടെന്ന് കയറി ശ്വസന പ്രക്രിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ വരും. ശ്വാസകോശ സംബന്ധമായ അസുഖം പറയുമ്പോൾ ശ്വാസകോശത്തെ മാത്രമായിട്ടല്ല നമ്മൾ ഈ യോഗയിലാണെങ്കിലും നമ്മൾ അത് പരിഗണിക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തമാണ്. അതായത് ശരീരം മൊത്തം ശരിയാകുമ്പോഴത്തേനാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും ശരിയാകുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി പോസ്റ്റർ ഇരിക്കുന്നത് വളരെ പ്രധാനമാണ്. ബോഡി പോസ്റ്റർ അതായത് വളഞ്ഞുകൂടിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നെഞ്ച് വികാസം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറ്റിയിട്ട് ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബ്രീതിങ് സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾ എല്ലാവരും ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് ആയിരിക്കില്ല ചെയ്യുന്നത്. ചില ആൾക്കാർ വന്നു കഴിയുമ്പം ഇത് ആദ്യമേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ അവരുടെ കൂടെ ഇരുന്ന് അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പ്രശ്നമാണ്. അവരോട് നിരന്തരം പറയണം, അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ചെയ്യണം, പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടത്തുന്ന പോലെ നടത്തി വേണം ഈ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഡോക്ടറെ തന്നെ ചോദിക്കണം, എനിക്ക് എന്റെ സ്ഥിതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നത് വളരെ ഉചിതമാണ്. സ്ഥിരതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ മാനിച്ചുകൊണ്ട്, ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, സ്വയം അറിഞ്ഞാൽ മതി, അപ്പത്തേന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും.
1: ആസ്മ ചികിത്സയിൽ രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ വിശകലനം ചെയ്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതി പിന്തുടരുന്നത്. ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമായതിനാൽ

0: വ്യക്തിഗതമായ ചികിത്സാ രീതിക്കാണ് ഇവിടെ മുൻഗണന. ശ്വാസനാളങ്ങളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും പൊടി, തണുപ്പ് തുടങ്ങിയ ഘടകങ്ങളോടുള്ള ശരീരത്തിന്റെ അമിത പ്രതികരണം നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നു. ആസ്മ രോഗ പ്രതിരോധത്തെപ്പറ്റി ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ കാർത്തിക എസ് എൻ.
1: ഹോമിയോപ്പതിയിൽ രോഗങ്ങളെ ഒരു വ്യക്തിഗത രോഗമായാണ് കാണുന്നത്. ആസ്മ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. കുട്ടികളിൽ ഏറ്റവും സാധാരണ കാരണം അലർജിയാണ്. പൊടി, പുക, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമം, ഇവ ശ്വാസവായു കുഴലുകളിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. കുടുംബത്തിൽ ആസ്മയുള്ളവർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സാധ്യത കൂടുതലാണ്. ചെറുപ്പത്തിൽ ആവർത്തിച്ചു വരുന്ന ചുമയും ഇൻഫെക്ഷനും ശ്വാസവായു കുഴലുകളെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, വീസിംഗ് അഥവാ ശ്വാസമെടുക്കുമ്പോൾ പ്രത്യേകതരം ശബ്ദമുണ്ടാകുക, ചുമ, നെഞ്ചു മുറുകുന്ന പോലെ തോന്നൽ അഥവാ ചെസ്റ്റ് ടൈറ്റ്നെസ് എന്നിവ അനുഭവപ്പെടുന്നു. പ്രധാന ലക്ഷണങ്ങൾക്കൊപ്പം രാത്രിയിൽ കൂടിയ ചുമയുണ്ടാവുക, കളിക്കുമ്പോൾ വേഗം ക്ഷീണമുണ്ടാകുക, ചെറിയ ചുമ, വീസിംഗ് പോലും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷണങ്ങൾ ആവർത്തിച്ചാൽ ഉടനെ ഡോക്ടറെ കാണുക. മരുന്ന് സ്വയം നിർത്താതിരിക്കുക. മാത്രമല്ല റെഗുലർ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഓരോ രോഗിയും വ്യത്യസ്തനാണ്, അതുകൊണ്ട് ചികിത്സയും വ്യക്തിഗതമായിരിക്കണം. ആസ്മയെ ഭയക്കേണ്ടതില്ല. ശരിയായ പരിശോധനയും ചികിത്സയും ഉണ്ടെങ്കിൽ നമുക്കത് നന്നായി നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും.
0: കേരളത്തിന്റെ സാഹചര്യത്തിൽ ആസ്മ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നു. ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ പൂപ്പലുകളുടെ സാന്നിധ്യവുമാണ് കേരളത്തിൽ ആസ്മ രോഗികൾ കൂടാനുള്ള പ്രധാന കാരണം. കൂടാതെ വീടിനുള്ളിലെ പൊടിയും പുകയില ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. എങ്കിലും മികച്ച ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനമായതിനാൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലും ചികിത്സ തേടുന്നതിലും മലയാളികൾ മുൻപന്തിയിലാണ്. സർക്കാർ ആശുപത്രികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആസ്മ ചികിത്സയ്ക്കായി ശ്വാസ് പോലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആസ്മ പ്രതിരോധത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയാണ് ശ്വാസ് അഥവാ സസ്റ്റൈനബിൾ ഹെൽത്ത് വീക്ക്ലി ആസ്മ സർവീസ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നതാണ് ശ്വാസ് സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന സ്പൈറോമെട്രി പരിശോധനയും ഗുണനിലവാരമുള്ള ഇൻഹേലറുകളും സാധാരണക്കാർക്ക് ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയും കുറഞ്ഞ നിരക്കിലുള്ള മരുന്ന് വിതരണത്തിലൂടെയും രാജ്യത്തെ ആസ്മ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആസ്മയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രി വാസത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം രോഗികൾക്ക് സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി ആസ്മ നിയന്ത്രണത്തിന് അത്യാവശ്യമായ ഇൻഹേലറുകളും മറ്റു മരുന്നുകളും 50% മുതൽ 90% വരെ വിലക്കുറവിൽ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ശ്വാസകോശ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനായി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന NPC-DCS പദ്ധതിയുടെ ഭാഗമായും യോഗയും പ്രാണായാമവും പ്രോത്സാഹിപ്പിക്കുന്ന ആയുഷ് മിഷൻ വഴിയും ആസ്മ പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആസ്മയെ ഭയപ്പെടുകയല്ല, മറിച്ച് കൃത്യമായ അവബോധത്തിലൂടെ അതിനെ മെരുക്കുകയാണ് വേണ്ടത്. ലോക ആസ്മ ദിനം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, കൃത്യമായ ചികിത്സ സ്വീകരിക്കുക, തടസ്സങ്ങളില്ലാതെ ശ്വസിക്കുക. വായുമലിനീകരണം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളും വ്യക്തിപരമായ മുൻകരുതലുകളും ചേരുമ്പോൾ മാത്രമേ ശ്വാസകോശ രോഗങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉറപ്പാക്കിയാൽ ആസ്മ ഒരു പരിമിതിയല്ല, മറിച്ച് മറികടക്കാനാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണ്. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:42 വരെ

0: जय हंगामा, कहाँ भाग रही तू मैं?
1: काले से डर गए क्या?
2: हमें काले

0: एक बार और।
1: दिल की उमंग है जवां, रंग में डूबा है समां।